ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26. മലയാള വർഷം 1201, മിഥുനം 2. 2026 ജൂൺ 16, ചൊവ്വാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
1: തന്നതില്ലവരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ, ഇന്നു ഭാഷയതപൂർണമിങ്ങഹോ വന്നുപോംവിഴയും അർത്ഥശങ്കയാൽ. മഹാകവി കുമാരനാശാൻ ചിത്രീകരിക്കുന്ന ഇത്തരമൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഒട്ടുമിക്കവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ജീവിതത്തിന്റെ സങ്കീർണത തന്നെയാണ് ഒന്നാമത്തെ കാരണം. കെട്ടുപിണഞ്ഞ ജീവിതത്തിനുമേൽ വീണ്ടും വീണ്ടും കെട്ടുകൾ മുറുകുമ്പോൾ അതിനെ ഇഴവിരിച്ച് പരഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ മനുഷ്യൻ സൃഷ്ടിച്ച കൃത്രിമ ഭാഷയ്ക്ക് കഴിയാതെ പോകുന്നു. ഭാഷയുടെ പരിമിതിയാണ് മറ്റൊരു പ്രധാന കാരണം. ഭാഷ ഒരു പ്രതീകമാണ്, വസ്തുക്കളുടെയും വസ്തുതകളുടെയും പ്രതീകം. ചിലപ്പോഴത് പ്രതീകങ്ങളുടെ പ്രതീകങ്ങളായി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എന്നു മുതലാണ് മറ്റുള്ളവർക്ക് ഉള്ളുകാട്ടുവാൻ പ്രയാസമാരംഭിച്ചതെന്ന് ആലോചിച്ചു പോകാറുണ്ട്. ഭാഷ അന്യമായ ശൈശവത്തിൽ ആത്മബന്ധത്തിന്റെ ശക്തി കൊണ്ട് അമ്മയോടുള്ള ആശയവിനിമയത്തിന് അശേഷം തടസ്സമില്ല. ബാല്യത്തിന്റെ തുടക്കമാകട്ടെ ഭാഷയുടെ പൂക്കാലം.

0: മാണ്. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നു പറഞ്ഞതുപോലെയാണ് കാര്യം. സംസാരിക്കാൻ തുടങ്ങിയാലോ തുരുതരേ പൂമഴ തന്നെ. ജനിച്ചു വീണ് കുറച്ചു കഴിയുമ്പോഴേക്കും കുട്ടി കാഴ്ചവെക്കുന്ന, ആരെയും മയക്കുന്ന ഭാഷാപ്രവാഹം ഭാഷയുടെ ജനിതക സ്വഭാവത്തെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നുണ്ട്. എവിടെ വെച്ചാണ് വാക്കുകളിലെ തേൻ വറ്റിപ്പോകുന്നത്? എവിടെ വെച്ചാണ് വാക്കുകളുടെ തെളിനീരിൽ ചെളിപുരളുന്നത്? ഇടശ്ശേരി അത് പണ്ടു കണ്ടെത്തിയിട്ടുണ്ട്. പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ടു വരുന്നു മന്ദം, നാവിൽ നിന്നപ്പോഴേ പോയി മറഞ്ഞു നാനാ ജഗന്മനോരമ്യഭാഷ. പ്രകൃതിയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അറിയേണ്ടതായ സ്നേഹത്തിൻ്റെ അമൃതഭാഷയിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞുപോകുന്നു, ഭാഷ വരണ്ടുപോകുന്നു. കള്ളങ്ങളും പൊള്ളത്തരങ്ങളും ഉള്ളിൽ നിറയുമ്പോൾ വാക്കുകൾ വഴുതുന്നു, ഭാഷ അന്യമാകുന്നു. വാക്കുകളുടെ അനാവൃഷ്ടിക്കും അതിവൃഷ്ടിക്കും സാധ്യതയേറുന്ന കാലമാണ് പ്രണയകാലമെന്ന് അനുഭവസ്ഥർ അടിവരയിടുന്നു. തുടക്കത്തിൽ വാക്കുകൾക്ക് പതറുന്നവർ പിന്നീട് വാക്കിൻ്റെ പ്രളയത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതും സർവ്വസാധാരണമാണ്. ഇടയിൽ പലപ്പോഴും സ്വന്തം മനസ്സിനെ തുറന്നു കാണിക്കാനാകാതെ, വാക്കുകൾ വഴങ്ങാതെ, ഭാഷമെരുങ്ങാതെ പകച്ചു പോകാറുണ്ട്. ചില വാക്കുകൾ അർത്ഥം തെറ്റിച്ച് ലക്ഷ്യം പിഴച്ച് അങ്കലാപ്പിലാക്കാറുണ്ട്. പറഞ്ഞുപോയ വാക്കിൻ്റെ മുനയിലും മൂർച്ചയിലും പൾചക്രങ്ങളിലും പെട്ട് മുറിവേറ്റവർ എത്ര, രക്തപങ്കിലമായി ജീവൻ വെടിഞ്ഞവർ പോലുമുണ്ട്. വാരിതി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്നായിരുന്നു എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എടപ്പാൾ സി. സുബ്രഹ്മണ്യൻ.

0: 6 മണി. ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ് പാരായണം ചെയ്യുന്നത് അനിൽ റാം.
1: ഓണവിൽപ്പന കോൾക്കൊള്ളും ഷാപ്പിൽ ഞാനും അമ്മയും ഇന്നലെ ചെന്നു. വിദ്യുച്ഛക്തി നിലാവൊഴുക്കുന്ന വിസ്തൃതമായ ഹാളിലുയരെ ചന്തത്തിൽ

0: കണ്ടു തൊട്ടുണർത്തി വിളക്കുമായമ്മ, കുട്ടി നീ എന്തു ദുസ്വപ്നം കണ്ടു.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ്, പാരായണം ചെയ്തത് അനിൽ റാം.

0: Narendra Modi is visiting the French city at the invitation of French President Emmanuel Macron in what is expected to be a highly productive and wide-ranging visit. Notably, this marks India's 13th participation at the G7 summit and the Prime Minister's 7th consecutive participation. India's regular participation at the G7 summit reflects the increasing recognition of New Delhi's role and contributions in addressing global challenges related to peace, security, development and environmental sustainability. A report.
1: India's strategic importance for the G7 is increasingly being reflected in concrete economic and technology partnerships. This is evident from the recently concluded India-EU trade agreement as well as initiatives such as Bharat Innovates in Nice and India's role as the official AI partner country at upcoming VivaTech in Paris. These developments underline how G7 countries are looking at India not only as a major market, but also as a trusted partner in technology, innovation, manufacturing and resilient supply chains. Significantly, many of the priorities identified by the French G7 presidency, including reducing imbalance, international partnerships and artificial intelligence, closely align with India's strengths and interests. Ankit Kumar, Akashwani News, Avion, France.
0: Earlier yesterday, India and Slovakia elevated their ties to a comprehensive partnership. The two sides also linked 11 agreements to boost cooperation in key areas including labour migration, digital technology and defence, following talks between Prime Minister Narendra Modi and his Slovak counterpart Robert Fico in Bratislava. Addressing a joint press conference, Mr. Modi said, elevation of ties symbolises shared beliefs, priorities and future.
2: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है। यह हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है। आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की। ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए।
0: President of Slovakia, Peter Pellegrini, has conferred Slovakia's highest state honour, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Prime Minister expressed his heartfelt gratitude to the President, the government and the people of Slovakia for the distinguished honour. Accepting the award, he noted that the honour was a tribute to the 1.4 billion people of India and to the enduring bonds of friendship between India and Slovakia. The Ministry of Youth Affairs and Sports is hosting the Viksit Bharat Youth Parliament 2026 in New Delhi. Lok Sabha Speaker Om Birla will inaugurate the Viksit Bharat Youth Parliament at the national level today. The ministry said that the initiative reimagines youth engagement with democratic processes, offering young citizens a hands-on understanding of governance, policy deliberation and parliamentary functioning. Tiny Cape Verde pulled off a stunning result in its World Cup debut, shutting out heavily favoured Spain. An impressive performance by a 40-year-old goalkeeper, Virginia, helped Cape Verde play one of the favourites to in the tournament to a 0-0 draw. And that is the end of this news bulletin.
3: Agashwani Trishur. Arippukal, innathe parivadikal. 6:15 പ്രഭാതവന്ദനം. മുരുകഭക്തിഗാനങ്ങൾ, കെ എസ് ചിത്രപാടിയത്. 6:35 ഐവിഷ്ണായ് ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ ഡോക്ടർ ഡി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം, പെരുമ്പടവും ശ്രീധരൻ്റെ നക്ഷത്ര വിളക്കുകളുടെ ആകാശം എന്ന കഥ, അവതരണം മേജോ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് സീമൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട്

30-നും രാത്രി 10:30-നും ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30-ന് സംഗീത കച്ചേരി, എ ആനന്ദപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ, കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗ ജ്വല്ലേഴ്സ് സിക്കണ്ടവാലി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:30 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈകൊട്ടി കളിപ്പാട്ട്, കെ എൻ ഗീതാ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി, ലൈവ് ഫോണിൻ പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം, 47-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, പി ലീല പാടിയ കൃതികൾ, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം, കെ ടി തിലകരാജ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ആത്മനിർഭർ ഭാരത് റോസ്കർ യോജന. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം. ഉജ്ജ്വല വാഗ്മിയായ മഹാകവി ഉള്ളൂരിൻ്റെ ശബ്ദജാലം പ്രഭാഷണം, എഴുതി അവതരിപ്പിക്കുന്നത് വി എം കെ നമ്പൂതിരി. തുടർന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച കവിത പ്രേമസംഗീതം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, ഊർജ സംരക്ഷണം പ്രഭാഷണം അവസാന ഭാഗം, തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു. 9:30 കഥാപ്രസംഗം, ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്, കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളി പദങ്ങൾ, കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു, കഥ ദക്ഷയാഗം. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി. തുടർന്ന് കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന ഇടങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്ര

0: വിജയാകും. 11 മണിക്ക് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പരിപാടി. തുടർന്ന് കാലാവസ്ഥ. FM 101.3 MHz ഇനി പറയുന്ന ഇളങ്ങും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്കും മിക്ക സ്ഥലങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ദിരം കേൾക്കാം. മുരുകഭക്തി ഗാനങ്ങൾ, കെ എസ് ചിത്രപാടിയത്.

0: കെ എസ് ചിത്ര പാടിയ മുരുകഭക്തി ഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
0: ആകാശവാണി തൃശൂർ.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
8: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 3,225 കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ഇന്ന് ആരംഭിക്കും. കേരളത്തിൽ ഷിഗെല്ല ബാധിച്ച് 2 മരണം, മരിച്ചത് മാപ്രാണം മലപ്പുറം സ്വദേശികൾ. കർണാടകത്തിൽ ആൺകുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം. കേരളത്തിൽ നിന്നും കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സർവകലാശാലകളിലും കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സൗജന്യയാത്ര ലഭ്യമാക്കുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. രാജ്യാന്തര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി 12 പൈതൃക കേന്ദ്രങ്ങളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 21 കൊൽക്കത്തയിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പശ്ചിമേഷ്യയിലെ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ധാരണാപത്രം ഓൺലൈനായി ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായി യു എസും ഇറാനും പ്രഖ്യാപിച്ചു. ഇന്ത്യ യു എസ് ഇടക്കാല വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യു എസ് വ്യാപാര പ്രതിനിധി ജമീസർ ഗ്രീർ ഇന്ത്യയിലെത്തും. ജൂൺ 23-24 തീയതികളിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി ഗ്രീർ ചർച്ച നടത്തും. ലോക റാങ്കിംഗിലെ 3-ാം സ്ഥാനക്കാരും നിലവിലെ യൂറോ ചാമ്പ്യന്മാരുമായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കന്നിക്കാരായ കേപ്പ് വെർദെ. ആദ്യ ലോകകപ്പിനെത്തിയ കേപ്പ് വെർദെ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനക്കാരാണ്. സംസ്ഥാന ഫാസ്റ്റ് 5 നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂർ ജില്ല കിരീടം ചൂടി. എറണാകുളം ജില്ല 2-ാമതായും തിരുവനന്തപുരം ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
8: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
11: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
12: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
14: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
0: ഇനി ഡോക്ടർ പ്രിൻസിപ്പൽ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. 1867

0: അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ചോദ്യമൊരിക്കൽ കൂടി. 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

ചോദ്യമുദ്രം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്, ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് രാവിലെ 7:10 പുലരിപ്പുകളിൽ റൈറ്റ് ട്രാക്ക്, അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. രാവിലെ 7:40 കഥകളതിസാദരം, പെരുമ്പടവും ശ്രീധരൻ്റെ നക്ഷത്ര വിളക്കുകളുടെ ആകാശം എന്ന കഥ, അവതരണം മെജോ. ഇന്ന് രാവിലെ 7:40.

സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിന് ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 ഉം 8 ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ്

0: ാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 വർഷവും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെൻറ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപ്പോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവിയുമായി ഗോൾ വല കാത്ത കേപ്പോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19 മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65 മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റും വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ, ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, TM കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. July 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും

0: പുലരിപ്പൂകളിൽ ആദ്യം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333. ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
4: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
2: കൂടുതൽ വിവരങ്ങൾക്ക്
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493326262.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSIMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281 200 0673. നമ്പർ ഒരിക്കൽ കൂടി 8281 200 0673. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 ന് 500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494-2686-214. നമ്പർ ആവർത്തിക്കാം, 0494-2686-214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റ് വഴി കോഴ്സിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ഫോൺ നമ്പർ 854707073. മറ്റൊരു നമ്പർ 0487-2370773. നമ്പറുകൾ ഒരിക്കൽ കൂടി 854707073. മറ്റൊരു നമ്പർ 0487-2370773. കാർഷിക നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് വാഴകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയ്ക്കുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടചെത്തി കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% പീര്യമുള്ള ബോഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി

0: മഞ്ഞളിപ്പ്. ഇതിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിൻ്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടിയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടിജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകൻ തോട്ടത്തിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ, വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പൂകളിൽ ഇനി
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ,
4: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
7: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
8: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
1: തയ്യാറാക്കിയത് YS പൗർണമി.

ജാലകങ്ങൾ വീണ്ടും മഴപ്പച്ചയിലേക്ക് തുറക്കുന്ന കാലം. മഴപെയ്ത്തിന്റെ സംഗീതം ചലച്ചിത്രഗാനങ്ങളിലേക്ക് ആവാഹിച്ച ഒട്ടനവധി പ്രതിഭകളുണ്ട് നമുക്ക്. വാക്കായി, ഈണമായി, ശബ്ദമായി ഈറനാർന്ന മഴക്കാലം അവർ നമ്മിൽ നിറച്ചു വെച്ചിട്ടുമുണ്ട്. എം ഡി രാജേന്ദ്രൻ രചിച്ച് ബോംബെ രവി ഈണം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനമാണ് ഇന്ന് ഗാനസ്മൃതിയിൽ. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒപ്റ്റാൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂകളിൽ അടുത്തതായി
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
7: പ്ലസ് ടുവിന് ശേഷമുള്ള റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കർണാടക ബോർഡിൽ വിജയ ശതമാനം വളരെ കൂടുതലാണ്. കർണാടകയിലെ സിഇടി കർണാടക എൻട്രൻസ് എക്സാമിനേഷൻ അതോറിറ്റി KE ആണ് നടത്തുന്നത്. എന്നാൽ കർണാടകയിലെ ഇത്തവണത്തെ റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കോഴ്സിനോടുള്ള താല്പര്യത്തിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ബയോമെക്കാനിക്സ് വളരെ കുട്ടികൾ താല്പര്യപ്പെട്ടു വരുന്നു. ബയോമെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ സയൻസ് തുടങ്ങി പല മേഖലകളിലും വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബയോമെഡിക്കൽ സയൻസിനോടും ബയോ ഇൻഫോർമാറ്റിക്സിനോടും വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. വെറ്ററിനറി സയൻസ്, അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾക്ക് വലിയ താല്പര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ കാണിച്ചു വരുന്നത്. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകളിലേക്കുള്ള താല്പര്യം വളരെ കൂടുതലാണ്. ബയോ എഞ്ചിനീയറിംഗിനോടും വലിയ താല്പര്യം കാണിക്കും. ബയോളജി ബേസ്ഡ് എഞ്ചിനീയറിംഗ്, ബയോളജി ബേസ്ഡ് ടെക്നോളജി കോഴ്സുകൾക്ക് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇക്കാലത്ത് ബയോളജിയും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് വളരെ ശക്തിയായി തിരിച്ചു വരികയാണ്. ബയോടെക്നോളജിക്കും കൂടുതൽ ആൾക്കാർ ടെക്നിക്കൽ സൈഡിലേക്ക്, അതായത് ടെക്നോളജി ഇന്റർവെൻഷനിലേക്ക്, സാങ്കേതിക മേഖലയിലേക്ക് താല്പര്യപ്പെട്ടു വരുന്നു. ബയോടെക്നോളജി അധിഷ്ഠിത ഇൻഡസ്ട്രി കൂടുതലായിട്ട് വരും എന്നതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് രംഗത്തും മാനുഫാക്ചറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ കോഴ്സുകൾക്കും കർണാടകയിൽ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. കർണാടകയിലെ വിവിധ ഡീംഡ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം മലയാളികളാണ്. അവർ കൂടുതലായി പ്രിഫർ ചെയ്യുന്ന കോഴ്സ് സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ്. അതിനാൽ ബിരുദ കോഴ്സ് ഏതാകട്ടെ, ബിരുദത്തിന് ശേഷമുള്ള ബിരുദാനന്തര പഠനമാണ് ഏറെ പ്രാധാന്യം. പലരും ചോദിക്കും, എനിക്ക് ജേർണലിസം പഠിക്കണം ബിരുദത്തിന്, പക്ഷേ എനിക്ക് നല്ല ജേർണലിസം കോഴ്സ് കണ്ടെത്താൻ പറ്റിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്തു, ഇംഗ്ലീഷ് ജേർണലിസത്തിന് നല്ല പ്രസക്തിയുണ്ട്, BA ഇംഗ്ലീഷ് എടുക്കൂ. അത് കഴിഞ്ഞ് MA ജേർണലിസത്തിന് വളരെ പ്രസക്തിയുണ്ട്. ട്രെൻഡ് വളരെ ക്ലിയർ ആണ്. ഈ വർഷത്തെ ട്രെൻഡ് വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ കൂടുതൽ കുട്ടികളാണ് താല്പര്യപ്പെട്ടു വരുന്നത്. കണക്ടിവിറ്റി രംഗത്തുള്ള കുതിച്ചു കയറ്റം തന്നെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇപ്പോൾ നിരവധി ഡിസൈൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കോഴ്സിന് പൂനെയിലെ MIT ജോയിൻ ചെയ്യാം. അതുപോലെ പലപ്പോഴും ഡിസൈൻ കോഴ്സിന് അപ്പുറം ഉള്ള മറ്റ് കോഴ്സുകൾക്ക് ചേരാനായി ചില വിദ്യാർത്ഥികൾ താല്പര്യപ്പെട്ടു വരുന്നു.

കോട്ടയത്തുള്ള സ്വാശ്രയ കോളേജായ സെന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മികച്ച ഒരു ഡിസൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ആദ്യം തുടങ്ങുന്ന ഡിസൈൻ കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ നല്ലതായിരിക്കും. ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ടും പോയിക്കൊണ്ടിരിക്കണം. ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസൈൻ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പ്ലസ് ടുവിന് സയൻസ് പഠിച്ചു എനിക്ക് ജേർണലിസം പഠിക്കാൻ പറ്റുമോ, ഞാൻ സയൻസ് പഠിച്ചു എനിക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ പറ്റും, ഇങ്ങനെ പല ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പ്ലസ് ടു നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്തോട്ടെ, നിങ്ങൾക്ക് ലോ പഠിക്കാം, മാനേജ്മെന്റ് പഠിക്കാം, ആർക്കിടെക്ചർ പഠിക്കാം, അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് പ്ലസ് ടു തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം. അഗ്രികൾച്ചർ കോഴ്സിന് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ കോളേജുകളുണ്ട്. പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ കാർഷിക കോളേജുകൾ ഉള്ളത്. ബി എസ് സി അഗ്രികൾച്ചർ പ്രോഗ്രാം ഓണേഴ്സ് പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ MBA എടുക്കാം. ഏത് കോഴ്സിന് പഠിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മുടെ താല്പര്യം തന്നെയാണ്.

അടിസ്ഥാനത്തില് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ കാർഷിക കോളേജുകൾ ഉള്ളത്. BSc അഗ്രികൾച്ചർ പ്രോഗ്രാം ഓണേഴ്സ് പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ MBA എടുക്കാം. ഏത് കോഴ്സിന് പഠിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മുടെ താല്പര്യം തന്നെയാണ്. പലരും ചോദിക്കും, സ്വകാര്യ കാർഷിക കോളേജുകൾ പഠിക്കുമ്പോൾ ICAR അംഗീകാരമുണ്ടോ? ഇപ്പോൾ മിക്ക കാർഷിക കോളേജുകൾക്കും ICAR അംഗീകാരമുണ്ട്. ICAR അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ BSc അഗ്രികൾച്ചർ പ്രോഗ്രാം 4 വർഷ പ്രോഗ്രാം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് MSc അഗ്രികൾച്ചറിന് കേരള കാർഷിക സർവകലാശാലയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് IIMലോ കേരള കാർഷിക സർവകലാശാലയിലോ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങളിപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നോണ്ടിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ട് സമയബന്ധിതമായി അപേക്ഷിക്കണം. അതിനിണങ്ങുന്ന രീതിയിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പലപ്പോഴും കാർഷിക കോഴ്സുകൾക്ക് ചേരാൻ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നിർബന്ധിക്കാറുണ്ട്. കാർഷിക കോഴ്സുകൾക്ക് പ്രിയമേറി വരുന്നുമുണ്ട്. പക്ഷേ കാർഷിക കോഴ്സുകളിൽ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് മാറ്റം? കാർഷിക കോഴ്സുകൾ സേവന മേഖലയിലേക്ക് പോകുമ്പോൾ അഗ്രി ബിസിനസ് കോഴ്സിന് പ്രാധാന്യം വരും. അതുകൊണ്ട് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഒരു മികച്ച മേഖലയായി മാറുന്നു. +2 കഴിഞ്ഞ് BBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ് തുടങ്ങിയ സ്പെഷ്യലൈസേഷനുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് വളരെ നല്ലതാണ്. മാത്രമല്ല, ഇത് കഴിഞ്ഞവർക്ക് MBA പ്രോഗ്രാമിന് IIMകളിലും മികച്ച ബിസിനസ് സ്കൂളുകളിലും പഠിക്കാം. അടുത്തിടെ ഞാൻ ഒരു സെമിനാറിന് പോയപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യം, പഴയ കോഴ്സുകളൊക്കെ തിരിച്ചു വരികയാണല്ലോ. തീർച്ചയായും പഴയ BCOMഉം BBAയും അതുപോലെ ACCA പ്രോഗ്രാമും CMA പ്രോഗ്രാമും ഒക്കെ തിരിച്ചു വരികയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതായത് സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ ഏതാണ്ട് 70%. പ്രാഥമിക മേഖലയായ കൃഷി, സെക്കൻഡറി മേഖലയായ വ്യവസായം, സേവന മേഖല എന്നിവയിലുള്ള ഈ മാറ്റങ്ങൾ കണക്കിലെടുക്കുമ്പോൾ BCOMഉം BBAയും ഒക്കെ വളരെ ശക്തിയായി തിരിച്ചു വരികയാണ്. ഇപ്പോൾ സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടി വരുന്നത്. ഈ തൊഴിലവസരങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കാം? അതിനുതകുന്ന രീതിയിൽ നിരവധി സ്ഥാപനങ്ങൾ പുതിയ പുതിയ കോഴ്സുകൾ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി ഓഫർ ചെയ്തു വരുന്നു. പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് BBA പ്രോഗ്രാം പല കോളേജുകളിലും ഉണ്ട്. BSc അഗ്രികൾച്ചറും BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് പോകാവുന്നതാണ്. ഇതിനപ്പുറം ഏത് കാർഷിക കോഴ്സ് എടുത്തവർക്കും അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് ചേരാനുള്ള സൗകര്യം ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മാനേജിലുണ്ട്. അവിടെ 100% ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവയിൽ വലിയ അവസരങ്ങളുണ്ട്. ഇനി പലപ്പോഴും പല രക്ഷിതാക്കളും ചോദിക്കുക, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടും? അതായത് എല്ലാ എയർപോർട്ടുകളിലും എയർ കാർഗോ സിസ്റ്റം ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ കയറ്റുമതി നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അടക്കം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഗുണനിലവാരം വിലയിരുത്തേണ്ടത് ഏറെ ആവശ്യമാണ്. ഗുണനിലവാരം വിലയിരുത്താനായി എല്ലാ കാർഗോയിലും പോർട്ടിലും എയർപോർട്ടുകളിലും ലബോറട്ടറികൾ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് ശക്തിപ്പെടുമ്പോൾ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് വിദഗ്ധർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും. കയറ്റുമതി രംഗത്തും വലിയ അവസരങ്ങളുണ്ട്. കൺസൾട്ടൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു വൻ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്ന കേരള റിസൈലന്റ് അഗ്രികൾച്ചർ ഫോർ വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന ലോകബാങ്ക് സഹകരണത്തോടുള്ള പദ്ധതി. ഈ പദ്ധതിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ കേരളത്തിലെ കേരള ആഗ്രോ ബിസിനസ് കമ്പനി കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകുകയാണ്. കൃഷി ലാഭകരമാകണമെങ്കിൽ വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ വേണം. വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ വേണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന്, അതായത് വാല്യൂ അഡീഷന് പോകണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ കാർഷികോൽപ്പന്നങ്ങളിലൂടെ ലാഭം കൈവരിക്കാൻ പറ്റൂ. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന ചക്ക അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി, ബേബി ഫുഡ് പോലുള്ള ഉൽപ്പന്നങ്ങളാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ ഒരു കയറ്റുമതി സാധ്യതയിലൂടെ കർഷകന് വലിയ ലാഭം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ കാർഷിക അഗ്രി ബിസിനസ് കോഴ്സ് എന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്, സാധ്യതയുള്ളതാണ്. ചില കോഴ്സുകളുണ്ട് വളരെ പ്രാധാന്യമുള്ള. ഉദാഹരണമായി കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല നടത്തുന്ന 2 വർഷത്തെ ലാബ് ടെക്നിക് കോഴ്സ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഡയറി സയൻസിലും ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികൾക്ക് കേരള സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന
എൻട്രൻസ് പരീക്ഷ വിൻഡോയിലൂടെ നീറ്റ് പരീക്ഷ എഴുതാം. നീറ്റ് പരീക്ഷയിൽ ഇവർക്ക് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് BVSC ആൻഡ് AHC വെറ്റിനറി സയൻസിലെ ബിരുദ സീറ്റുകൾ സംവരണമുണ്ട്. അപ്പൊ ഇത് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ നഴ്സിംഗിനും ഉണ്ട്, അതായത് മിലിറ്ററി നഴ്സിംഗ് പ്രോഗ്രാം.

0: കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വിൻഡോ MBBS പ്രോഗ്രാമിന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് സിസ്റ്റത്തിലുണ്ട്. അവർ സെപ്പറേറ്റ് ഒരു ബയോളജി പരീക്ഷ എഴുതേണ്ടതുണ്ട്. അപ്പൊ അറിയേണ്ട കാര്യം, ഒരുപാട് കുറുക്കു വഴികളുണ്ട്. ഈ കുറുക്കു വഴികൾ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ വിജയം. ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദ റൈറ്റ് ഇൻവോൾവ്മെന്റ് എന്നിവയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങൾ. പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു ഐ വാണ്ട് ഫോർ മൈസെൽഫ്? എനിക്ക് എങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്? വീണ്ടും നിങ്ങളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് ചോയ്സസ് വിൽ ക്രിയേറ്റ് ദീസ് കൈൻഡ് ഓഫ് ലൈഫ്? അതിന് ഞാൻ എന്ത് പഠിക്കണം? ആ ഒരു പഠിത്തത്തിലെ അതിനുള്ള ഒരു ശ്രേണിയാണ് പരീക്ഷകൾ. പ്രവേശന പരീഷകളില്ലാത്ത ഒരൊറ്റ കോഴ്സ് അഡ്മിഷനും ഇല്ല. ഇനി എല്ലാ വർഷത്തിലും പ്രവേശന പരീക്ഷകളും മറ്റു കോഴ്സുകളും വരുന്ന ഈ കാലത്ത് നിങ്ങൾ പരമാവധി സ്കോർ നേടാൻ ശ്രമിക്കണം. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ഒരിക്കലും പിറകോട്ട് പോകരുത്. എല്ലാവിധ ആശംസകളും നേരുന്നു.
1: നിങ്ങൾ കേട്ടത്, അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ.
2: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
3: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
3: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നടത്തുന്ന ത്രിവത്സര ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ കോഴ്സിലേക്ക് ഇന്ന് വരെ അപേക്ഷിക്കാം. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് പാസ്സായിരിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യത, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം. അപേക്ഷാ ഫോം IISD.kannur.ac.in എന്ന വെബ്സൈറ്റിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നേരിട്ടും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് താഴെ പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO, തോട്ടട. ഇമെയിൽ വിലാസം info@IISD.kannur.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2835-3950. നമ്പർ ആവർത്തിക്കാം: 0497-2835-3950. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇന്ന് പെരിഞ്ഞനം പഞ്ചായത്തിലും ഈ മാസം 18-ാം തീയതി അടാട്ട് പഞ്ചായത്തിലുമാണ് സിറ്റിംഗ് നടത്തുന്നത്. പുതിയതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പ്, കുന്നംകുളം.
9: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
13: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
14: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
15: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
14: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
15: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
16: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയേ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീകോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AI ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചീഫ് സെക്രട്ടറി A.J. തിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000+ ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള

0: സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനു ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന്

0: വിശ്രമം തഴുകിയതിന് ശേഷം അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ അടുക്കളയിൽ ചെന്ന് അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മുറ്റത്തെ ഉണക്കമരം തളിർത്തതും മരക്കൊമ്പിൽ നക്ഷത്രവിളക്ക് തെളിഞ്ഞതും കാട്ടിക്കൊടുത്തു. അവൻ്റെ അമ്മ അത്ഭുതപ്പെട്ടു. "എൻ്റെ ഈശോയെ, ഇതെങ്ങനെ സംഭവിച്ചു?" അവൻ പറഞ്ഞു, "കാവി നിറത്തിലുള്ള നീളൻ കുപ്പായവും ചെമ്പിച്ച മുടിയും താടിയുമുള്ള ഒരാൾ ഇവിടെ വന്നു. മാജിക്കുകാരനാണെന്നാ തോന്നുന്നത്. ആ ആളാണ് ഉണക്കമരം തളിർപ്പിച്ചതും മരക്കൊമ്പത്ത് നക്ഷത്രവിളക്ക് തൂക്കിയതും. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന്മേലും കൈത്തലങ്ങളിലും മുറിവിൻ്റെ പാടുകളുണ്ടായിരുന്നു." "അമ്മ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ?" ആ പാവപ്പെട്ട അമ്മ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് നടന്നു. അകത്തെ ചുമരിൽ വീഞ്ഞപ്പലക കൊണ്ടുണ്ടാക്കിയ രൂപക്കൂടിനുള്ളിലെ തിരുകുടുംബത്തിൻ്റെ മുൻപിൽ ഇന്നലെ കെടുത്തിവെച്ച മെഴുകുതിരികൾ കത്തുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവൾ നോക്കുമ്പോൾ രൂപക്കൂടിന് മുന്നിൽ വച്ചിരിക്കുന്ന കുരിശിന് ഒരു കൂനും ഉണ്ടായിരുന്നു. "എൻ്റെ ഈശോയെ" എന്ന് വിളിച്ച് അവൾ രൂപക്കൂടിന് മുൻപിൽ മുട്ടുകുത്തി. അവൻ്റെ മനസ്സപ്പോൾ മുറ്റത്തെ മരക്കൊമ്പിൽ ആ മാജിക്കുകാരൻ തെളിയിച്ച നക്ഷത്രവിളക്കുകളിലായിരുന്നു.
1: പെരുമ്പടവം ശ്രീധരൻ രചിച്ച നക്ഷത്രവിളക്കുകളുടെ ആകാശം എന്ന കഥയാണ് കഥകളധിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജക റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: ആകാശവാണി തൃശൂർ.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
9: ഫോൺ 7025131199.
1: ആരോഗ്യക്കുറിപ്പുകൾ. എല്ലാ വർഷവും June 15 എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആയി ആചരിക്കുന്നു. ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക്. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അവബോധത്തിനപ്പുറം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകണമെന്ന സന്ദേശവുമായി ഈ ദിനം കടന്നുപോയപ്പോൾ നയരൂപീകരണത്തിലും ആരോഗ്യ ബോധവൽക്കരണത്തിലും ഒക്കെ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് ലോകമെമ്പാടും നടന്നിട്ടുള്ളത്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ദുരുപയോഗം തടയുക, ഭക്ഷണം, അവശ്യ മരുന്നുകൾ എന്നിവ ഉറപ്പുവരുത്തുക, അവർക്ക് ലഭിക്കേണ്ട പെൻഷനുകൾ അടങ്ങുന്ന സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുക തുടങ്ങി സമൂഹത്തിന് ഒട്ടേറെ ഉത്തരവാദിത്വങ്ങൾ വയോജനങ്ങളോടുണ്ട്. ഒറ്റപ്പെടുന്ന വാർദ്ധക്യം കേരളത്തിലെ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരക്കാരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളും സജീവമായി നടക്കേണ്ടതുണ്ട്. ജീവിത സായന്തനങ്ങളെ പ്രശ്നരഹിതമായി സമാധാനപൂർണമായി നേരിടാൻ അനുവദിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ തടയാൻ എന്തൊക്കെ ചെയ്യണം? ഡോക്ടർ പി ഇന്ദിരാദേവി സംസാരിക്കുന്നു.
10: വയോജന ജനസംഖ്യയുടെ കാര്യത്തിൽ ആനുപാതികമായി നോക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ 1/5, പക്ഷെ അതിലധികവും 60 വയസ്സിന് മീതെ പ്രായമുള്ളവരാണ്. കേരളത്തിന്റെ സാമൂഹ്യ പരിസ്ഥിതിയിൽ ഇത് ഒരു വലിയ പ്രശ്നമായി കൊണ്ടുവരികയുമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് പുതുതായി ഒരു വകുപ്പ് തന്നെ വയോജന ക്ഷേമത്തിനായി

0: രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പാലിക്കേണ്ട മര്യാദകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു പക്ഷെ ഒരു ദശാബ്ദത്തിന് മുമ്പ് തന്നെ കുടുംബത്തിലെ മുതിർന്നവരോട് കാണിച്ചിരുന്ന ബഹുമാനവും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ കാണിച്ചിരുന്ന അനുസരണയും അഥവാ അവരെ കുടുംബനാഥനായി കാണാനുള്ള ഒരു മനസ്ഥിതിയും ഇന്ന് കേരളീയ സമൂഹത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ദുരിതമനുഭവിക്കുന്ന ഒരു ജനസമൂഹം നമുക്കിടയിലുണ്ട്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുമ്പോഴും മാനസികമായി ഒറ്റപ്പെടുകയും അതിതീവ്രമായ ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി വയോജനങ്ങൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ഇടയിൽ തീർച്ചയായും രോഗവും മറ്റ് പട്ടിണി മൂലവുമുള്ള ദുരിതങ്ങൾ ഇതിന് പുറമേയുമുണ്ട്. നിലവിലുള്ള ഒട്ടുമിക്ക നിയമങ്ങളും മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അടക്കമുള്ള നിയമങ്ങൾ ഇക്കാര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പ്രായോഗികമായി നടപ്പാക്കാനാവുന്നില്ല, നടപ്പാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വയോജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും അവരെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്നുള്ള തിരിച്ചറിവോടെയുള്ള അംഗീകാരത്തിലും നമുക്ക് തിരിച്ചറിവുണ്ടാകണം എന്നത് മാത്രമല്ല, അത് പ്രയോഗത്തിൽ വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റം നമുക്ക് ഓരോരുത്തരിലും ഉണ്ടാവണം. പ്രത്യേകിച്ച് യുവ തലമുറയിലും കുട്ടികളിലും ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുട്ടികളും യുവാക്കളും തങ്ങളുടെ കുടുംബത്തിലെ മുതിർന്നവരെ ബഹുമാനത്തോടെയും അവരിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളെ ഗൗരവത്തോടെയും കാണാനുള്ള ഒരു മാനസിക നില സൃഷ്ടിച്ചെടുക്കേണ്ടത് മാതാപിതാക്കളാണ്, നമ്മുടെ യുവ മാതാപിതാക്കളാണ്. സ്വയം തിരിച്ചറിയുക എന്നതിൽ ഉപരിയായി അത് പ്രയോഗത്തിൽ വരുത്തുക എന്നതാണ് മുഖ്യം. അത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ.
1: വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ എന്തൊക്കെ ചെയ്യണം? ഡോക്ടർ പി ഇന്ദിരാദേവി സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
8: ചോദ്യമിതായിരുന്നു. 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം അലാസ്ക. റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങാനുള്ള അക്കാലത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സെവാർഡിന്റെ തീരുമാനത്തെ സെവാർഡിന്റെ മണ്ടത്തരം എന്ന് പലരും വിമർശിച്ചെങ്കിലും പിൽക്കാലത്ത് ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ഉത്തരം അലാസ്ക. റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങാനുള്ള അക്കാലത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സെവാർഡിന്റെ തീരുമാനത്തെ സെവാർഡിന്റെ മണ്ടത്തരമെന്ന് പലരും വിമർശിച്ചെങ്കിലും പിൽക്കാലത്ത് ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. ഇനി ചിന്താ വിഷയം. മുഖത്തിൻ്റെ മനോഹരിതയല്ല, സൗന്ദര്യം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഖലീൽ ജിബ്രാൻ. മുഖത്തിൻ്റെ മനോഹരിതയല്ല, സൗന്ദര്യം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഖലീൽ ജിബ്രാൻ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം

0: ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

ഇന്ന് രാവിലെ 9:30 സംഗീത കച്ചേരി. എ അനന്തപത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ: കുഴിമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം. ഉച്ചയ്ക്ക് 12:10 കൈകൊട്ടിക്കളിപ്പാട്ട്, കെ എൻ ഗീതാ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: പാർട്ട്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഹൗസ് അപ്പച്ചൻ സംഗീതം നൽകിയതാണ് അടുത്ത ഗാനം. ആകാശദൂത് എന്ന ചിത്രത്തിന് വേണ്ടി ONV എഴുതി, KS ചിത്രപാടിയത്.

0: അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികൾ, കെ രാഘവന്റെ സംഗീതം. നിർമാല്യം എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദനും പത്മിനി ഭാര്യരും പാടിയ ഗാനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം ആയിരപ്പറ, ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ, യേശുദാസ് പാടിയ ഗാനം.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: പാടിയവർ എം ജി ശ്രീകുമാർ, സുജാത. ഗാന്ധർവം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രമെഴുതി എസ് പി വെങ്കടേഷ്, സംഗീതം നൽകിയത്.

0: സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: ചിത്രം പ്രിയെ നിനക്കു വേണ്ടി. വയലാറിന്റെ വരികൾ ആർ കെ ശേഖറിന്റെ സംഗീതം. യേശുദാസിന്റെ ആലാപനം.

0: യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ചെങ്കോൾ, വരികൾ കൈതപ്രം, സംഗീതം ജോൺസൺ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ചിത്രം ഓർമ്മകൾ മരിക്കുമോ? മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം.

0: ശ്യാം മുരളീധർ എഴുതി, രാഹുൽ സുബ്രഹ്മണ്യൻ സംഗീതം നൽകി. വിനയ് ശ്രീനിവാസൻ, അരുൺ അഹ്ലാത്ത് എന്നിവർക്കൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഹോം. ചലച്ചിത്രഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ.
2: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം ഏമി ജെ സിതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി.
1: സമയം 10 മണി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം

0: ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിൻ്റെ ഉറവിടം, ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവേ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിൻ്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ, ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിൻ്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 മുകളിൽ, 100,000 മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിൻ്റെ വാതിലിൻ്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യമുണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷനാണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടർ

0: കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ശർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കുടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏജും ടെനസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ, കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല, മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, 1 ഗ്ലാസിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം, കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായുവൊക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. 2-ാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ

0: ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒ ആർ എസ് ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മേഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പാടിയത് കാർത്തിക്, ആശാജി മേനോൻ എന്നിവർ. ഗാനരചന ശിവന്തി, സംഗീതം ജോഷുവ ശ്രീധർ. ചിത്രം കീർത്തി ചക്ര.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: മാറ്റു മാറ്റു ശീലം മാറ്റു.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
7: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഖുഷി എന്ന ചിത്രത്തിന് വേണ്ടി അരുൺ ആലാത്ത് എഴുതി, ഹിഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകിയ ഗാനം, പാടിയവർ കെ എസ് ഹരിശങ്കർ, ശ്വേതാ മോഹൻ എന്നിവർ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,875 രൂപയ്ക്കും പവന് 120 ര�പ കുറഞ്ഞ് 111,000 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ഒരറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. നമ്പറുകൾ 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. നമ്പറുകൾ ഒരിക്കൽ കൂടി 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്കും മിക്കയിടങ്ങളിൽ ഇടിയോടുകൂടി മഴയ്ക്കും സാധ്യത. 477.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം താലോലം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. പാടിയവർ യേശുദാസ്, സുജാത എന്നിവർ. ഗാനരചന, സംഗീതം കൈതപ്രം.

എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ദൂരം അരികെ, ഈ ചിത്രത്തിൽ ഒ എൻ വി കുറിപ്പ് എഴുതി ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ്, ജയചന്ദ്രൻ, ജാനകി എന്നിവർ പാടിയത്.

ദൂരം അരികെ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി സന്ധ്യയ്ക്കു വിരിഞ്ഞ പൂവ് ഈ ചിത്രത്തിലെ ഏതാനും ഗാനങ്ങൾ. രചന ഒ എൻ വിക്കുറുപ്പ്, സംഗീതം ഇളയരാജ, യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, ജാനകി എന്നിവർ പാടിയത്.

സന്ധ്യയ്ക്കു വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി പിന്നിലാവ്. ഈ ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി എഴുതി, ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങൾ, യേശുദാസ്, ജാനകി എന്നിവർ പാടിയത്.

പാർവതീ പരിണയം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഒരു കൊച്ചുകഥ, ആരും പറയാത്ത കഥ. ഈ ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, ഏട്ടി ഉമ്മർ ഈണം പകർന്ന ഗാനങ്ങൾ. യേശുദാസ്, ചിത്ര, കൃഷ്ണചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയത്.

0: കെ എൻ ഗീതാശർമ്മയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അറിയിപ്പ്: മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റു വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണം. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, AC എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. അറിയിപ്പ് കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487-2-3-3-5-7-1. മറ്റൊരു നമ്പർ 0487-2-3-3-5-7-2. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0487-2-3-3-5-7-1. മറ്റൊരു നമ്പർ 0487-2-3-3-5-7-2. അറിയിപ്പ്.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്ര വികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടിയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫെറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചമ്പൻ, കുഞ്ഞിവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും കോടതി വിധിച്ചു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 ഉയർന്ന് 76,621, നിഫ്റ്റി 81 നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രീ സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 June 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ശിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ്

0: ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

കേശസംരക്ഷണം ആയുർവേദത്തിൽ, ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. ആയുർവേദ ശാസ്ത്രപ്രകാരം കേശസംരക്ഷണം ശരീരത്തിന്റെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യം അഥവാ ശരിയായ ജനറൽ ഹെൽത്ത് എന്നത് ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥിധാതുവിന്റെ ശരിയായ പോഷണം കേശ ആരോഗ്യത്തെ നിർണയിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യവും ഓജസ്സും കുറയുമ്പോൾ അത് കേശത്തെയും ബാധിക്കുന്നു. അസ്ഥിധാതുവിന് പോഷണം കുറയുമ്പോൾ അത് നേരിട്ട് മുടികൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനും നര പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു. സ്വാഭാവികമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ഓജസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മനസ്താപവും മോശമായ ആഹാരവിഹാരങ്ങളും പലതരം രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ പോലുള്ള ചികിത്സാ പ്രയോഗങ്ങളും ഒക്കെ കേശ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം സ്വാഭാവികമായി തന്നെ മുടി വളർന്നു വരുന്നതും നാം കാണുന്നു. തൊക്കിനുണ്ടാകുന്ന വരൾച്ചയും രക്തക്കുറവും ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ചിലതരം ഔഷധങ്ങളുടെ ഉപയോഗവും ഹോർമോൺ പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം, പുരുഷന്മാരിലുണ്ടാകുന്ന ആൻഡ്രോജിനിക് അലോപേഷ്യ പോലുള്ള അവസ്ഥകളും പോഷകാഹാരക്കുറവും മുടികൊഴിച്ചിലിനും അകാലനരയ്ക്കും മുടിയുടെ ബലം കുറയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഇന്ദ്രിയങ്ങളുടെ അതിപ്രവൃത്തി, അതായത് ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവയിലൂടെ സ്ക്രീൻ ടൈം കൂട്ടി കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുക, അമിതമായി ഇയർപോഡുകൾ ഉപയോഗിക്കുക, അമിതമായി എരിവ്, പുളി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഡൈകൾ, വീര്യം കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാമ്പൂകൾ, ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അമിതമായ UV റേഡിയേഷൻസ്, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം, ചിലതരം കെമിക്കൽ എക്സ്പോഷറുകൾ, ഉദാഹരണത്തിന് ഡൈ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വെള്ളത്തിന്റെ ഗുണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉഷ്ണക്കാറ്റ് അഥവാ പൊടിക്കാറ്റ് ഒക്കെ സ്കാൽപ്പിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടി തലമുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നു. കൂടാതെ ചിലതരം രോഗങ്ങളായ സ്കാൽപ് സോറിയാസിസ്, താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കാൽപ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സീമ, അലോപേഷ്യ അഥവാ വട്ടത്തിൽ മുടികൊഴിച്ചിൽ ഒക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ടൈഫോയിഡ്, ഡെങ്കി ഫീവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും പോസ്റ്റ് സിംറ്റംസായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. അശാസ്ത്രീയമായ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഉദാഹരണത്തിന് അമിതമായി ചൂട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ട്രീറ്റ്മെന്റുകൾ, ഹാർഷ് വാഷിംഗ്, വിഗറ സ്ക്രബിംഗ്, ബ്രഷിംഗ്, മാനസിക പിരിമുറുക്കം കാരണം ചിലർ മുടി പിടിച്ച് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രാക്ഷൻ അലോപേഷ്യ തുടങ്ങിയവയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആയുർവേദ രീതിയ മുടികൊഴിച്ചിൽ തടയുന്നതിന് പോഷക സമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ച് ഡയറ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ ഇ, സി, ഡി, വൈറ്റമിൻ B6, B12, കാൽഷ്യം, അയൺ, സിങ്ക്, ഫെറിട്ടിൻ, സെലിനിയം, ഫോളിക് ആസിഡ് എന്നീ മൈക്രോന്യൂട്രിയൻസ് ആവശ്യത്തിന് അടങ്ങിയവയും ആയിരിക്കണം. കൂടാതെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ശരിയായ ഉറക്കവും മാനസിക സംഘർഷങ്ങൾ കുറച്ചും ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചും കൃത്യമായ വ്യായാമം ശീലിച്ചും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കേശസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ വരണ്ടതും പഴകിയതുമായ ഭക്ഷണം, ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുന്നവ, അതേപോലെ വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണത്തിന് പാലും മത്സ്യവും ഒരുമിച്ച് കഴിക്കുക, പുളിപ്പുള്ള ഫ്രൂട്ട്സും മധുരമുള്ള പാലും ചേർത്തുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കുകൾ, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒക്കെ

0: ഒഴിവാക്കേണ്ടതാണ്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യവും ശരിയായ മുടിവളർച്ചയ്ക്കും നര വരാതിരിക്കുന്നതിനും കാരണമാണ്. അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണചര്യയും രസായന ഗുണമുള്ള ഔഷധങ്ങളും ശീലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നെല്ലിക്ക, എള്ള് എന്നിവയുടെ വിധിപ്രകാരമുള്ള സേവിക്കൽ തലമുടി വളരുന്നതിന് ഫലപ്രദമാണ്. ശരിയായ ദിനചര്യയും ഋതുചര്യയും പാലിക്കുന്നതിലൂടെ കേശ സംരക്ഷണം സാധ്യമാകുന്നു. പ്രധാനമായും മൂർദ്ധതൈലം അഥവാ തലയിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ എണ്ണ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പാദങ്ങളിലും ചെവിക്കിരുവശങ്ങളിലും എണ്ണ പുരട്ടേണ്ടതുണ്ട്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന ചികിത്സയും കേശ സംരക്ഷണത്തിന് ഏറെ സഹായകമാകുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചാവണം തലയ്ക്കുള്ള എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. കഴിയുന്നതും വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം എണ്ണ സെലക്ട് ചെയ്ത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ മാത്രം സ്കാൽപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. ദിവസവും സോപ്പും ഷാമ്പുവും യൂസ് ചെയ്യുന്നവർ അവ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തിത്താളിയോ പാടത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനസ് കൂടുതലില്ലാത്തവർക്ക് പയറുപൊടിയും ഉപയോഗിക്കാം. ഇന്ന് സമൂഹത്തിൽ പലരും ശാസ്ത്രീയമല്ലാത്ത ഔഷധക്കൂട്ടുകളൊക്കെ തന്നെ പരീക്ഷിക്കാറുണ്ട്. എടുത്തു പറയട്ടെ, എന്തിന് കറ്റാർവാഴ ഉപയോഗിച്ച് വരെ എണ്ണ കാച്ചി തലയിൽ തേച്ച് തലനീരിറക്കവും ശ്വാസകോശ രോഗങ്ങളും ഒക്കെയായി നിരവധി രോഗികളാണ് നമ്മുടെ ഒപികളിൽ എത്തുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എവിടെയും കറ്റാർവാഴ മുടി വളരുവാനായി വിധിക്കുന്നില്ല. അനുബന്ധ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് സേകം അഥവാ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള തലകഴുകൽ, രോഗാനുസരണം തലപൊതിച്ചിൽ അഥവാ ഔഷധങ്ങൾ അരച്ചു പുരട്ടൽ ഇവയൊക്കെയാണ് ആയുർവേദ ചികിത്സാരീതികൾ. കൂടാതെ ഇന്ന് ആയുർവേദ കോസ്മറ്റോളജിയിലൂടെയും നമുക്ക് ഏറെ ഗുണങ്ങൾ കണ്ടെത്താനാകും. ധൂപനം അഥവാ എള്ളുപോലുള്ള ഔഷധഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലമുടിക്ക് പുകയേൽക്കുന്നതും ഒരു പരമ്പരാഗതമായ ചികിത്സാരീതിയാണ്. കൂടാതെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള രസായന ഔഷധങ്ങളുടെ ഉപയോഗം അഥവാ ആയുർവേദിക് ഇന്റേണൽ മെഡിസിൻസ് ഏറെ പ്രയോജനപ്രദമാണ്. യോഗയ്ക്കും പ്രാണായാമത്തിനും കേശാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ദിനവുമുള്ള പ്രാണായാമത്തിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും രക്തചംക്രമണം കൂടുകയും ശ്രോതോശുദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് നാഡിശുദ്ധി പ്രാണായാമമാണ്. തലയിലേക്ക് രക്തചംക്രമണം കൂടത്തക്ക തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിങ് ആസനാസായിട്ടുള്ള പാദഹസ്താസനം, ത്രികോണാസനം, അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിലുള്ള ശീർഷാസനം, സർവാംഗാസനം, സിറ്റിംഗ് സീരീസിലുള്ള പശ്ചിമോത്താനാസനം, ജാനുശീർഷാസനം, അതേപോലെ സുപ്പൈൻ പൊസിഷനിൽ തന്നെയുള്ള വിപരീതകരണീ മുദ്ര ഒക്കെ തന്നെ കൂടുതൽ ഫലപ്രാപ്തി കണ്ടുവരുന്നു. ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കേശ സംരക്ഷണത്തിന് ഏറെ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറയെ പ്രോട്ടീൻ, കാൽഷ്യം സപ്ലിമെന്റ്സും ഒപ്പം ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സുമാണ്, അല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണ മാത്രമല്ല.
1: കേശ സംരക്ഷണം ആയുർവേദത്തിൽ ദേശീയ ആരോഗ്യ ദൗത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 കഴിഞ്ഞ് 49:55. ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച് ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ उस सपने पूरा करने की जिम्मेदारी भारत के नौजवानों की है. आपसे प्रेरणा लेकर इस केंद्रीय कक्ष से जब आप जाएं अलग अलग राज्यों के अंदर युवाओं के नैतिक साहस के साथ युवाओं में आकांक्षी युवाओं के अंदर नेतृत्व क्षमता को डेवलप करना उनकी भागीदारी बढ़ाना और किस तरीके से हम भारत को बदल सकते हैं.
1: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: 2 ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2 ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ

0: 36 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
2: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൗദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങൾ

0: ഗവർണറോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്ക്. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ, സമയം 1:30.
2: ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാനുമായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04-872-32-3571. മറ്റൊരു നമ്പർ 04-872-32-3572. അപ്പോൾ സമയം കളയണ്ട, പെട്ടെന്ന് വിളിച്ചു തുടങ്ങിക്കോളൂ. നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ഞാൻ ദാ കണക്ട് ചെയ്യാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. പറയൂ, ഇതാരാണ്?
3: ഞാൻ സുധാകരൻ തൃത്തല്ലൂർ.
1: ആഹാ, സുധാകരൻ തൃത്തല്ലൂർ അല്ലേ. നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളാണ് അല്ലേ? ഓക്കെ, ഇപ്പൊ കുറച്ചായോ പങ്കെടുത്തിട്ട്? പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇപ്പൊ കുറച്ചായി.
3: 2026 ആദ്യമായിട്ട് വിളിക്കുക.
1: ആഹാ, 2026 ആദ്യമായിട്ടാണ് അല്ലേ. ഓക്കെ, എന്താ ചെയ്യണത്?
3: ഞാൻ ഇപ്പോ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് നാട്ടില് കസാരര, ഈ പ്ലാസ്റ്റിക് കസാരര വർക്കായിരുന്നു. പിന്നെ ബോംബെയില് ആദ്യം 78-80 ടയർ കടയിൽ വർക്ക് ചെയ്തോളൂ.
1: വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ആകാശവാണിയില് എന്തെങ്കിലും പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? നമുക്കിപ്പോ ഒരുപാട്
3: ആകാശവാണിയില് സ്ഥിരമായിട്ട് അയ്യൂർകളി അവതരിപ്പിക്കാറുണ്ട്.
1: അതെ, ശരി. ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ, നമുക്ക് മറ്റു വിശേഷങ്ങൾ പിന്നെ ആവാം അല്ലേ. പാട്ട് ആദ്യം പറഞ്ഞോളൂ.
3: കട്ടകത്തില് ഇളയായി പിറവിണ്ടെങ്കിൽ ഞാൻ ശിവരേവുമായി എന്നുള്ള പാട്ടാണ്.
1: ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറഞ്ഞോളൂ.
3: നമ്മളുടെ
1: ശ്രവ്യോത്സവത്തിനൊക്കെ വന്നിരുന്നോ?
3: ഇല്ല, വരാൻ പറ്റില്ല.
1: വരാൻ പറ്റില്ല അല്ലേ.
3: പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്, നാടകങ്ങളെല്ലാം.
1: നാടകങ്ങളൊക്കെ കേട്ടു അല്ലേ, ആസ്വദിച്ചു.
3: 5:50 മുതൽ റേഡിയോ ഓൺ ആണ്. കൊല്ലങ്ങളായിട്ട് ഒരു 55-60 കൊല്ലത്തോളം, 55 കൊല്ലം എന്തായാലും കഴിഞ്ഞുണ്ട് റേഡിയോ കേൾക്കാൻ തുടങ്ങി.
1: കേൾക്കാൻ തുടങ്ങിട്ട്
3: ആ കാലത്ത് സിലോൺ, വിവിധ ഭാരതി, അങ്ങനെ അന്നത്തെ ടോപ്പ്.
1: അപ്പൊ അത് ഇന്ന് ഇന്ന് ഇന്ന് വരെയും അല്ലേ, അത് ആ ഒരു ശീലം അങ്ങനെ തന്നെ തുടർന്നു പോരുകയാണ് അല്ലേ. നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ ട്യൂൺ മുതല് അല്ലേ
3: കേൾക്കും.
1: പിന്നെന്താ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
3: ഗിരീഷ് ചിറ്റണ്ട. പിന്നെ മീൻകടവിൽ നിന്നുള്ള വന്നേര് കുട്ടേരനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജിഗേഷനും.
1: ഓക്കെ.
3: പിന്നെ ഭാവഗീതം മ്യൂസിക്കൽ ട്രസ്റ്റിലത്തെ അനിൽകുമാർ. പിന്നെ തിരുത്തല്ലൂര് സാറിന ബാങ്കിന്റെ മുന്നില് ചായക്കട നടത്തുന്ന റഷീദിനും നൂർജഖാനും. പിന്നെ ധീരബാലൻ കേട്ടക്കാപ്പി. ഈ ധീരബാലൻ എന്ന് പറയുന്ന ലോട്ടറി കച്ചവടക്കാരനാണ്. സഞ്ജയിൽ എപ്പോഴും റേഡിയോ ഉണ്ട്. ആ, എപ്പോഴും ഒരു സഞ്ജയില്
1: റേഡിയോ കൊണ്ടാണ്.
3: പലപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ട് ആകാശവാണി ഒന്ന് കൊണ്ടുപോയി കാണിച്ചറാൻ.
1: അപ്പൊ അത്രയധികം ആകാശവാണിയെ സ്നേഹിക്കുന്ന ആളാണ് അല്ലേ.
3: അത് രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോ റേഡിയോ എടുത്ത്,
1: ഇവിടെ പോകുമ്പോഴും റേഡിയോ കയ്യിലുണ്ടാവും.
3: പിന്നെ കൊമ്പ് വെക്കും. ഇതേ നേരം മൂപ്പരെ കയ്യിലോ.

0: ഓണാ. അപ്പൊ മൂപ്പരെ പേരൊന്ന് പറയാണ്ടിരിക്കാൻ എനിക്ക്
1: പറയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. അപ്പൊ ഇതുപോലെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും പരിപാടിയിൽ പങ്കെടുക്കാം കേട്ടോ. വീട്ടിൽ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയൂ. ശരി, ഓക്കെ. അപ്പൊ അതാ ഇഷ്ട ഗാനം കേട്ടോളൂ, തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം. തൃശൂർ ആകാശവാണി, ഇത് ഗാനതരംഗിണിയാണ്. പറയൂ, ഇത് ആരാണ്?
4: ഇത് ഞാന്. എന്റെ പേര് റീത. ഞാന് കുന്നംകുളടുത്ത് അഞ്ഞൂരിന്ന വിളിക്കണത്.
3: കുന്നംകുളടുത്ത് 500 അല്ലേ? പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയില്?
4: പങ്കെടുത്തിട്ടുണ്ട്.
3: ഓക്കെ, എന്ത് ചെയ്യണു റീത?
4: ഞാന് ഹൗസ് വൈഫാണ്.
3: മക്കളൊക്കെ?
4: മക്കള് രണ്ടുപേര്, ഒരു മോനും ഒരു മോളും.
3: മോളും. ഓക്കെ, അവരൊക്കെ എന്താ ചെയ്യണത്?
4: അവര് മോള് ചെന്നൈയില് വർക്ക് ചെയ്യുന്നു.
3: മോള്. ഓക്കെ. അപ്പൊ റീത ചേച്ചി എന്ന് വിളിക്കണം ഞാൻ അല്ലേ? അങ്ങനെ പോണു. അത് ശരി. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ.
4: പിന്നെ മദനോത്സവം സിനിമയിലെ ജാനകി പാടിയില്ലേ,
3: സന്ധ്യ. പാട്ട് പാടുവോ?
4: ഇല്ല,
3: പാട്ട് പാടില്ല. ആസ്വാദനം, ആസ്വാദനം മാത്രല്ലേ. ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഇനി മറ്റു വിശേഷങ്ങൾ പറയൂ.
4: വിശേഷങ്ങള് ഇപ്പൊ പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ല. മക്കളടുത്തില്ല,
3: അതിന്റെ ഒരു ചെറിയ വിഷമുണ്ട് അല്ലേ?
4: ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഡ്രൈവറായിട്ട് ജോലി
3: ചെയ്യണം അല്ലേ? അത് ശരി. എന്നാലും മക്കളടുത്തില്ലെങ്കിലും നമുക്ക് അഭിമാനിക്കാലോ. അവരൊക്കെ ഇതാ പഠിച്ച് പെട്ടെന്ന് തന്നെ ജോലിയിലൊക്കെ കയറി. അപ്പൊ അതൊരു സന്തോഷല്ലേ?
4: അതെ.
3: അപ്പൊ അതില് നമ്മള് അല്ലേ, അത് ആലോചിച്ച് നമ്മള് സമാധാനം കണ്ടെത്താം. മക്കളെല്ലാം നല്ല നിലയിൽ എത്തിയില്ലോ, അവര് ജോലിയിലൊക്കെ കയറിയില്ലോ, അങ്ങനെ ചിന്തിച്ച് സന്തോഷം കണ്ടെത്താം കേട്ടോ. ഓക്കെ, നമ്മുടെ ഏതൊക്കെ പരിപാടികളാണ് കേൾക്കാറുള്ളത്?
4: ഞാന് ചെറുപ്പത്തിലെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ പരിപാടിയോട് പൊതുവെ ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ നാടകങ്ങളൊക്കെ ഇരുന്നതാണ്. ഇപ്പൊ ഈ അടുത്ത് നാടകങ്ങൾ വന്നു.
3: അതെ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അപ്പൊ അത് കേട്ടില്ലേ?
4: അന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ മീഡിയ ഒന്നും ഇല്ലല്ലോ.
3: അതെ അതെ, അന്ന്
4: മീഡിയ മാത്രം. അന്നും അതും ഈ റേഡിയോയുടെ പുതുമ എപ്പോഴും നഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് ഞാൻ കുറച്ച് കേൾക്കും. പിന്നെ
3: അന്ന് അല്ലെ, കുട്ടിക്കാലത്തൊക്കെ അല്ലെ, ഈ നാടകങ്ങളൊക്കെ കേൾക്കുമ്പോ അല്ലേ. നമുക്ക് ഇപ്പൊ ഉണ്ടായിരുന്നു, അത് കേട്ടുല്ലോ അല്ലെ. നമ്മുടെ 90-ൻറെ നിറവിൽ അതിനോട് അനുബന്ധിച്ച് അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റിയല്ലോ. എന്തായാലും കേട്ട നാടകങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അതെ, സന്തോഷം. നമ്മുടെ ശ്രവ്യോത്സവത്തിനൊക്കെ വന്നിരുന്നോ?
4: ഇല്ലായിരുന്നില്ല
3: അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ട്? ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണുണ്ടോ?
4: ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫാദറിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പൊ റേഡിയോ വരുന്ന കാലത്ത് ഈ പാട്ട് കണ്ട അപ്പൊ അപ്പ അതിന് ഓളിയും കൂട്ടും.
3: അത് ശരി. അപ്പൊ അച്ഛന്റെ ഒരു ഓർമ്മയും കൂടി ഉണ്ട് അല്ലേ ഈ പാട്ടിനോടൊപ്പം.
4: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനോട്. ഭയങ്കര ഒരു ഫീലിംഗ്സ് ഉള്ള
3: പാട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്നാ ഈ ഗാനം കേട്ടാലോ? തുടർന്നും 2-3 മാസമൊക്കെ കഴിയുമ്പോ വീണ്ടും ശ്രമിച്ചു നോക്കണം കേട്ടോ. ശരി. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ. മക്കൾ വിളിക്കുമ്പോ പറയണം, ദാ ഞാൻ ഇന്ന് ഗാനതരംഗിണിയിൽ പങ്കെടുത്തു എന്ന്. ശരി എന്നല്ലേ കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു. അപ്പൊ ദാ മദനോത്സവം എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനം കേട്ടോളൂ. ONV കുറിപ്പ് എഴുതി, സലീൽ ചൗധരി ഈണം പകർന്നത്.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ഹലോ.
6: ഹലോ,
5: നമസ്കാരം. ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഹലോ,
6: ഹലോ,
5: പറഞ്ഞോളൂ.
6: ടോണി മരത്താക്കര എന്നാണ് വിളിക്കുന്നത്.
5: ജെസ്സി ടോണി മരത്താക്കര അല്ലേ?
6: അതെ.
5: പങ്കെടുത്തിട്ടുണ്ടോ മുൻപ്? പേര് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ.
6: പങ്കെടുക്കുന്നത് ഒരുപാട് നടത്ത ശ്രോതാവാണ്.
5: അത് ശരി.
6: പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ്.
5: അത് ശരി. അപ്പൊ കൊറേ നേരം അല്ലേ അല്ലേ പരിശ്രമിച്ചുകൊണ്ടിരുന്ന് കാണും അല്ലേ കിട്ടാനായിട്ട്.
6: പിന്നെ വിളിക്കാതിരുന്ന്
5: ഇത്തരം പരിപാടികളിൽ അങ്ങനെ പറ്റുള്ളൂ നമുക്ക്. നമ്മളിങ്ങനെ വിടാതെ വിളിച്ചുകൊണ്ടിരിക്ക. അപ്പൊ ഏതെങ്കിലും ഒരു കോള് കണക്ട് ആയി കിട്ടും നമുക്ക്. കാരണം ഒരുപാട് കോളുകളല്ലേ നമുക്ക് വരണത്. അതാണ്, ഒരുപാട് പേര് പറയുന്നുണ്ട് എത്ര വിളിച്ചിട്ടും കിട്ടണില്ല എന്നുള്ള പരിഭവം.
6: മാമിന്റെ അവതരണം ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ.
5: അതെയോ? സന്തോഷം, സന്തോഷം. ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് മറ്റു
6: വിശേഷങ്ങളാണ്.
5: ഇഷ്ടാണ്. എന്നാലും ഇപ്പൊ അല്ലേ ഈ ഒരു സമയത്ത് ഓർമ്മ വരണത്, മനസ്സിൽ ഓർമ്മ വരണത് ആ ഒരു പാട്ടാണ് അല്ലേ? പാട്ടൊക്കെ പാടുവോ? എന്താ ചെയ്യണേ ജെസ്സി?
6: പാട്ട് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യണൊന്നുമില്ല.
5: അത് ശരി. ഓ ഓ, പാട്ട് പാടുവോ?
6: പാട്ട് ചെറിയ രീതിയില്.
5: പാട്ട് പാടും എന്നാണ് എനിക്ക് തോന്നണ ശബ്ദം കേട്ടിട്ട്. നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ.
6: എന്നോട് ഒരുപാട് ഇഷ്ടമാണ് പാട്ടല്ല, എല്ലാതും പാട്ടായാലും ഡാൻസായാലും കലാപരമായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്.
5: ഓ, അത് ശരി.
6: അങ്ങനെ
5: നിരാശപ്പെടണ്ട. നമ്മുടെ സമയം എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റുമോ? നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ ആ കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും വെറുതെ പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വരുന്നേ ചെയ്യും കേട്ടോ. അതിന്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നേ ചെയ്യും. അപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മള് നിരാശപ്പെടാതെ കേട്ടോ. അങ്ങനെ ചെയ്യൂ. നമുക്കൊരു 4 പേര് പാട്ടായാലോ നമ്മുടെ ശ്രോതാക്കൾക്ക്.
6: ശ്രമിക്കാം.

0: അസലായിട്ട് പാടി കേട്ടോ, അസലായി.
1: ഓ താങ്ക് യു മാം.
0: ഓക്കെ, ഇനി വീട്ടു വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ആദ്യമായിട്ടാണെന്നല്ലേ പറഞ്ഞത്? ആ
1: അതെ അതെ, ഇട്ടാണ് ഹസ്ബൻഡിന് ഷോപ്പാണ്.
0: ആഹാ
1: മക്കള് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു.
0: ആഹാ
1: മോൻ, മൂത്ത മോൻ ബാംഗ്ലൂരാണ്,
0: അത് ശരി. ആ
1: രണ്ടാമത്തെ മോൻ ഇവിടെ നടത്തറയിൽ വർക്ക് ചെയ്യുന്നു.
0: നടത്തറയിൽ വർക്ക് ചെയ്യണോ? അപ്പൊ രണ്ടുപേർക്കും ജോലി ഒക്കെ ആയി അല്ലേ?
1: കല്യാണം ആലോചിക്കുന്ന ഒന്നായിട്ടില്ല.
0: അതൊക്കെ ശരിയാവുന്നേ, എല്ലാം ശരിയാവും, ശരിയാവാതെ ഇവിടെ പോവാൻ. എന്തായാലും മക്കൾക്കൊക്കെ ജോലിയൊക്കെ ആയല്ലോ, അവര് പഠിച്ച് നല്ല നിലയിലൊക്കെ ആയി അല്ലേ? ഇനി ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ നടക്കും കേട്ടോ.
1: എന്റെ അപ്പച്ചനാണ് റേഡിയോ എന്നെ കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയി നിന്നിരുന്നത്. അപ്പച്ചൻ റേഡിയോ ആളാണ്, ഇപ്പോഴും ആള് വർക്ക് ചെയ്യുന്നുണ്ട്, ആക്റ്റീവാണ്.
0: അപ്പൊ അപ്പച്ചന്റെ അടുത്തുനിന്നാണ് അല്ലേ ഈ ഒരു റേഡിയോ കമ്പം കിട്ടിയത് അല്ലേ?
1: അതെ അതെ, ഞാന് എന്നാ ഉറങ്ങണ വരെ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആളത്രയും. നമ്മളൊരു സ്ഥലത്ത് പോയി വന്നുകഴിഞ്ഞാൽ ആദ്യം നമ്മള് വാതിൽ തുറക്കണ പോലെ തന്നെ വാതിൽ തുറന്ന് ആദ്യം ചെയ്യാൻ
0: റേഡിയോ ഓൺ ആക്കലാണ് അല്ലേ?
1: നാടകങ്ങളൊക്കെ ഒരുപാട് കേട്ട്, നാടകമൊക്കെ കേട്ട് കരയുന്ന ആളാണ് ഞാൻ.
0: അത് ശരി. അപ്പൊ നമ്മള് ആ കഥാപാത്രത്തിലേക്ക് അങ്ങടെ അല്ലേ, അങ്ങടെ ഇറങ്ങി ചെല്ലും അല്ലേ? അപ്പൊ കരച്ചിലൊക്കെ വരും അല്ലേ?
1: അന്ന് പണ്ട് കേട്ട ഒരു സ്നേഹതാളങ്ങളോടെ ഒരു ദുരന്ത ഗീതം, അതിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. അതാ നാടകമൊക്കെ കേട്ട് കരഞ്ഞാലിത് ഇഷ്ടമാണ്.

0: അപ്പൊ ആളൊരു ലോള ഹൃദയം കൂടിയാണ് അല്ലെ, പെട്ടെന്ന് ഇതാവും അല്ലെ. അല്ല അത് അങ്ങനെ നിഷ്കളങ്കരായിട്ടുള്ളവരാണ് അങ്ങനെ ചെയ്യാ കേട്ടോ, അതുകൊണ്ട് അതൊരു മോശം കാര്യമൊന്നുമല്ല. അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കും കേട്ടോ.
1: മാമിന്റെ അവതരണൊക്കെ ഒരുപാട് നല്ലതാണ്, ഒരുപാട് ഒരുപാട് സന്തോഷം വിളിച്ചിട്ട് കിട്ടിയല്ലേ.
0: എനിക്കും അതെ, ഒരുപാട് സന്തോഷം കേട്ടോ, നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ, കേൾക്കാല്ലേ. അപ്പൊ ഇതാ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്, എൻ വി കുറിപ്പ് എഴുതി, ഇളയരാജ ഈണം പകർന്നത്. ഓക്കെ, താങ്ക് യു.

തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ്

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ
4: ഹലോ
3: ആ ഹലോ, തൃശ്ശൂർ ആകാശവാണിയുടെ ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം. പറയൂ, ഇതാരാണ്? ഹലോ
4: ഹലോ,
3: പേര് പറയൂ, പേര് പറയൂ. ആ ഹലോ, പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
4: ഗോപി.
3: ഗോപി, എവിടുന്നാണ്?
4: ഗ്രാമ്യ ഗോപി, വാടനപ്പള്ളി.
3: വാടനപ്പള്ളി, ഓക്കെ. പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയിൽ?
4: ആ
3: പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണോ?
4: ഞാൻ വെറുതെ ഇരിക്കുക വീട്ടില്. ഒരു പണിയില്ല.
3: ഒരു പണിയില്ല അല്ലേ? റേഡിയോ ഒക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും അല്ലേ?
4: ഓക്കെ,
3: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടില് മകനും മകളും മാത്രം.
3: മക്കൾക്കൊക്കെ ജോലിയൊക്കെ ആയോ?
4: മോൾക്ക് ജോലിയില്ല, മകന് ജോലിയുണ്ട്.
3: മകന് ജോലിയുണ്ട്. എവിടെയാണ് മകൻ?
4: മകൻ പുറത്താണ്.
3: പുറത്ത്. ഓക്കെ,
4: മകനും ഭാര്യ കുട്ടികളൊക്കെ പുറത്ത്.
3: അത് ശരി. അപ്പൊ മകൻ പറഞ്ഞു കാണു അല്ലേ, അച്ഛൻ ഇനി ജോലിക്കൊന്നും പോണ്ട, ഇനി വിശ്രമിക്കൂ എന്ന് പറഞ്ഞു കാണു അല്ലേ?
4: ഓക്കെ,
3: മകള് കൂടെ തന്നെ ഉണ്ട് അല്ലേ?
4: മകള് വീട്ടിലുണ്ട് കുട്ടികളും.
3: അപ്പൊ പിന്നെ പേരക്കുട്ടികളൊക്കെ ഉള്ളപ്പോ സമയം പോവാൻ അല്ലേ കുഴപ്പമില്ല അല്ലേ? നേരെ ഇല്ലാത്ത പ്രശ്നമേ വരുള്ളൂ അല്ലേ? പാട്ടാ കേൾക്കേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ടാവാം മറ്റു വിശേഷങ്ങള്.
4: പാട്ട് ആടുപുലിയാട്ടം.
3: ആടുപുലിയാട്ടം അല്ലേ, നജീം അർഷാദ് റിമി ടോമിയും പാടിയ പാട്ട്. അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം. റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണ് അല്ലേ? ഏതൊക്കെ പരിപാടികളോടാണ് കൂടുതൽ താല്പര്യം?
4: കാൽത്തൊട്ട് വെക്കും, 6 മണി തൊട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 9 വരെ, പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു 2:30 വരെ വെക്കും.
3: അത് ശരി.
4: അതിന്റെ ഇടയിലൊന്നും വെക്കൂല.
3: അപ്പൊ രാവിലെ വെക്കും, പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും അല്ലേ വെക്കും, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതായത് രാത്രി ഒഴികെ ബാക്കി എല്ലാ സമയവും റേഡിയോ
4: കേൾക്കുന്ന?
3: ഓ ഓ, അത് ശരി. എന്താണ്? അതിനെ കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അതങ്ങനെ തന്നെ പോട്ടെ കേട്ടോ, കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മരുന്നുകളൊക്കെ. നമുക്കതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ അല്ലേ? നമ്മളതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മരുന്നൊക്കെ കഴിച്ച് കേട്ടോ, ഭക്ഷണമൊക്കെ അതിനനുസരിച്ച് ക്രമീകരിച്ച് അങ്ങനെ പോവുക അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ പാട്ട് എങ്ങനെയാണ്, ഡെഡിക്കേറ്റ് ചെയ്യണോ
4: ആർക്കെങ്കിലും?
3: പറഞ്ഞോളൂ.
4: അത് ഒരു ഷൈനി എന്ന് പറഞ്ഞ കുട്ടീന്റെ 50-ാം പിറന്നാളുള്ള ഈ ആഴ്ചയില്.
3: അത് ശരി. അപ്പൊ 50-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഷൈനി കുട്ടിക്ക് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും കേട്ടോ. നമുക്ക് ഈ ഗാനം കേൾക്കാം. റിമി ടോമിയും നജീം അർഷാദും പാടിയ ഗാനം ആടുപുലിയാട്ടം എന്ന ചിത്രത്തിൽ. ബി കെ ഹരിനാരായണനാണ് എഴുതിയിട്ടുള്ളത്, രതീഷ് വേഗ ഈണം പകർന്നിരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും 2-3 മാസമൊക്കെ കഴിയുമ്പോ വീണ്ടും ട്രൈ ചെയ്യൂ കേട്ടോ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാന തരംഗിണിയാണ്. ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം. ഇതാരാ, പേര് പറയൂ.
1: എന്റെ പേര് സുലൈമാൻ, സുലൈമാൻ കുരിക്കുഴി.
0: ആഹാ, നമ്മുടെ സുലൈമാനുക്ക അല്ലേ? സ്ഥിരം ശ്രോതാവാണ്. ഓക്കെ, എന്തൊക്കെയാ സുലൈമാനുക്ക വിശേഷങ്ങള്?
1: നല്ല വിശേഷം,
0: നല്ല വിശേഷം, സുഖായിട്ടിരിക്കണം അല്ലേ? ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിയില്ല. ആ പാട്ട്.
0: ആ പാട്ടോ? ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാ?
1: വേറെ നല്ല വിശേഷം, സലികുമാർ മരിച്ചിട്ട് ഞാൻ കാണാൻ പോയി.
0: പിന്നെ നമ്മുടെ ഇതിന് വന്നിരുന്നോ?
1: എന്താ
0: നമ്മളുടെ ശ്രവ്യോത്സവത്തിന് വന്നിരുന്നോ?
1: ഇല്ല, വരാൻ പറ്റിയില്ല.
0: പറ്റിയില്ല അല്ലേ? ഓക്കെ.
1: പിന്നെ നമ്മളെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് മാഡം, പറയട്ടെ. താജുദ്ദീൻ നാട്ടിക കോടതിയോളവ്, സുബ്രഹ്മണ്യ ചേട്ടൻ, പിന്നെ നമ്മൾ ഇക്കാട മക്കള് ഷപ്ന, സക്കിന, സീനത്ത്, ശംസു, അവർക്ക് എല്ലാവർക്കും വേണ്ടി,
0: അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം അല്ലേ?
1: വിളിച്ചാൽ ഒരുപാട് നന്ദിണ്ട്. പിന്നെ നമ്മൾ കൂടി അവർക്ക് കേട്ടിരിക്കുന്നുണ്ട്.
0: അത് ശരി.
1: അപ്പൊ അവർക്കും കൂടി,
0: അവർക്കും കൂടി അല്ലേ? തീർച്ചയായിട്ടും.
1: താങ്ക് യു, വിളിച്ചാൽ ഒരുപാട് നന്ദി.
0: ഓക്കെ കേട്ടോ, പിന്നെ നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം അല്ലേ?
1: താങ്ക് യു.
0: ശരി, ഓക്കെ, ശരി, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ.
1: റഹ്മത്ത്.
0: റഹ്മത്ത്. ഓക്കെ, പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയിൽ?
1: ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്.
0: കിട്ടിയിട്ടുണ്ട് അല്ലേ. ആഹാ, അപ്പൊ എവിടെയാണ് വീട്? സ്ഥലം ഏതാണ്? ആ,
1: തൃശ്ശൂർ ജില്ലയിലെ ICS സ്കൂൾ, വടക്കേകാട് കുന്നങ്ങളടുത്ത്.
0: ഓക്കെ, അപ്പൊ ഒരു തവണ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ അല്ലേ. ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്യണത്?
1: ഒന്നും ചെയ്യണില്ല, വീട്ടിൽ തന്നെ.
0: വീട്ടിൽ തന്നെ. ഓക്കെ, ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: രണ്ട് കുട്ടികളുണ്ട്.
0: ആഹാ, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് അല്ലേ.
1: ബാംഗ്ലൂരാണ്.
0: ആ, ജോലിയായോ മോന്? ജോലിയാണ്. ഓക്കെ, അപ്പോ മകളുടെ കുട്ടികളൊക്കെ അടുത്തുണ്ടോ? അതോ ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തിരിച്ചു പോയി കാണും അല്ലേ. ഓക്കെ, ഏത് ക്ലാസ്സുകളിലാണ് അവരൊക്കെ? പേരക്കുട്ടികൾ ഏത് ക്ലാസ്സുകളിലാ പഠിക്കണത്?
1: മൂത്തത്
0: മൂന്ന് വയസ്സായിട്ടുള്ളൂ അല്ലേ, ചെറിയ കുട്ടികളാണ് അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ട് വേണം?
1: അനിയത്തിപ്രാവിലെ ഏത് പാട്ടായാലും കുഴപ്പമില്ല.
0: അനിയത്തിപ്രാവിലെ ഏത് പാട്ടായാലും കുഴപ്പമില്ല അല്ലേ.
1: അത് പെട്ടെന്ന് കിട്ടിയപ്പോഴേ.
0: അപ്പൊ റഹ്മത്ത് ദാത്ത ഒരു അനിയത്തിപ്രാവാണോ? കൊറേ ആങ്ങളാരുടെ ഒരേ ഒരു പെങ്ങളാണോ?
1: അല്ലല്ല,
0: അല്ല. മൂത്ത ആളാണ്.
1: കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കണ്ട പദ അതാണ്.
0: ഓ, അത് ശരി, അതാണ് ഇത്ര ഓർമ്മ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞോ? ഊണൊക്കെ കഴിച്ചോ?
1: ഊണ് കഴിഞ്ഞു, ഊണ് 12:30 കഴിയും.
0: ആഹാ, കൃത്യസമയാണ് അല്ലേ. എന്താണ് സ്പെഷ്യൽ? വല്ലതും ഉണ്ടായിരുന്നോ ഊണിന്?
1: ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല,
0: ഇല്ല,
1: സാധാ ഭക്ഷണം തന്നെ.
0: അതെ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ മക്കളൊക്കെ വിളിക്കുമ്പോ ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ.
1: പറയൂ,
0: ഹസ്ബൻഡിനോടും നമ്മുടെ അന്വേഷണം പറയൂ. അപ്പൊ നമുക്ക് എന്നാ ഇനി ഇഷ്ടഗാനം കേട്ടാലോ. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത് എസ് രമേശൻ നായരുടെ വരികളാണ്. ഔസേപ്പച്ചനാണ് ഈണം പകർന്നിട്ടുള്ളത്. രണ്ടുപേര് പാടി നോക്കണോ ഈ പാട്ട്? രണ്ടുപേര് പാടി നോക്കണോ?
1: ഇല്ല, വേണ്ട.
0: വേണ്ട അല്ലേ. ഓക്കെ, എന്നാലേട്ടാ പാട്ട് കേട്ടോളൂ. ശരി എന്നാ. ശരി, ഓക്കെ, താങ്ക് യു.
1: ശരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ആ,
1: നമസ്കാരം.
0: പറഞ്ഞോളൂ, ആരാണ്?
1: ഞാൻ ഷാജി കൂറ്റനാട്.
0: ഷാജി കൂറ്റനാട്. ഓക്കെ, എങ്ങനെയാ, പങ്കെടുത്തിട്ടുണ്ടോ മുൻപ് പരിപാടിയില?
1: ഈ പരിപാടിയിലില്ല,
0: ഇല്ല.
1: ഗാനസല്ലാപത്തിൽ പങ്കെടുത്തു.
0: ആഹാ, ഗാനസല്ലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണത്?
1: ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു,
0: ആഹാ.
1: ടൈലർ ഷോപ്പ്.
0: ആ ആ ഉവ്വ്. അപ്പൊ എനിക്കിപ്പോ ചെറിയൊരു ഓർമ്മ തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ അതാണ് ടൈലർ ആണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു, ഗാനസല്ലാപത്തിലൂടെ അല്ലേ, ഒരു തവണ. ആ ഓക്കെ, അപ്പൊ ഇപ്പൊ ഷോപ്പിലാണോ? ഊണ് കഴിക്കാൻ വന്നൊക്കെയാണ്. അപ്പൊ ആ സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലേ. ശ്രമിക്കണം അല്ലേ, എന്തായാലും കിട്ടിയില്ലോ. അതെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അത് ആദ്യം പറഞ്ഞോളൂ. അപർണ രാജീവ് പാടിയ പാട്ട് അതല്ലേ? ഒരുപാട് ഇഷ്ടാണ്. എന്നാ ഒരു രണ്ടു വരി അതിന്റെ പാടി നോക്കണോ? മുഴുവൻ നമുക്ക് സമയം കിട്ടില്ല അറിയാലോ, പിന്നെ പാട്ടും അതേ ഒരു 5.5 മിനിറ്റോളം വരണതാണ്. എന്നാലും ജസ്റ്റ് ഒരു രണ്ടു വരി നോക്കാം അല്ലേ.
1: മഞ്ജുതര ശ്രീനദീകാഗ്രതി കഞ്ചലോചനാ നിന്നി കാത്തിരിപ്പോ

0: നിനക്കിനി മറക്കുവാനാമോ.
1: അസലായി കേട്ടോ, അസലായി. തീർച്ചയായിട്ടും ഇനി മറ്റൊരവസരത്തില് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോ ഒരു പാട്ട് കേട്ടോ നമുക്ക് പാടിത്തരണം. ഓക്കെ, മുഴുവനല്ല എന്നാലും കുറച്ചും കൂടെ, ഇതിപ്പോ ലാസ്റ്റ് ഇത് ആയതുകൊണ്ടേ നമ്മുടെ സമയം ഇവിടെ ഇങ്ങനെ തീരെയാണ്. അതാണ് കേട്ടോ, നന്നായിട്ട് പാടി. തീർച്ചയായിട്ടും. അപ്പോ നമ്മളും അതെ തിരിച്ച് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ജീവിതത്തിൽ കേട്ടോ. ആ തുടർന്നും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാല് പങ്കെടുക്കുക. ഓക്കെ, അപ്പൊ അതാ ഇനി ഓയിൻ വിക്കുറിപ്പ് എഴുതി വി ദക്ഷിണാമൂർത്തി ഇടം പകർന്ന് ഈ ഗാനം കേൾക്കാം. വീട്ടിലെല്ലാവരോടും നമ്മുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഗാനതരംഗിണി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ. സാങ്കേതിക സഹായം കെ ലത, അനന്തു, വിനയൻ. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിൻ്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പൊതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിൻ്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിനു ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിൻ്റെ ജനവാതിലുകളെല്ലാം ഇന്ന് തുറക്കാൻ പോവുകയാണ്.
3: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എൻ്റെതാണ്, എൻ്റെ സ്വന്തം.
4: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
3: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
4: അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
3: എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
4: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!
3: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ സോണിയ? അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
4: കുറ്റസമ്മതം.
3: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
4: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
3: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു സോണിയ. എന്നെ ഉപേക്ഷിക്കരുതേ സോണിയ. നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.

0: പറയാൻ കഴിഞ്ഞത്? ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്? ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
1: ഇല്ല നിക്കോ, ഇല്ല.
0: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണിത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു, എന്റെ വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
1: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
0: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ, എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
1: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
0: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
1: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
0: അതെ, അത് തന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയൻ ആകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
1: നിക്കോ, ഇല്ല. പറയൂ, മുഴുവനും പറയൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
0: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ? അത് ആലോചിച്ചു നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ, നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
1: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്ന് പറയൂ. ഉദാഹരണം വേണ്ട.
0: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എൻ്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
1: അതുപോരെ.
0: ഒരു കുടുംബത്തെ സമാധാനത്തോട് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു.

0: സ്വതന്ത്രമായൊരു ജീവിതം. അതെ, അത്രമാത്രം കരുതിയുള്ളൂ.
1: കള്ളം അതല്ല കാര്യം, വേറെന്തോ ഉണ്ട്.
0: വെറുമൊരു കൃമിയാണ് ഞാൻ കൊന്നത് സോണിയ, ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
1: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
0: അതും എനിക്കറിയാം, അവരൊരു കൃമി മാത്രമല്ലെന്ന്. മറ്റ് പല കാരണങ്ങളും അതിനുണ്ട് സോണിയ. എന്റെ തല, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
1: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
0: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റും 22 സെക്കൻഡും. അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരു

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ നിന്ന് പി ലീല പാടിയ കൃതികൾ കേൾക്കാം. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. ആദ്യം കല്യാണി രാഗത്തിലുള്ള ശിവകാമേശ്വരി എന്ന് തുടങ്ങുന്നു മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

അവസാനമായി കാനഡ രാഗത്തിലുള്ള എന്നെ നീ എന്നു തുടങ്ങുന്നു താളം ആദി തിശ്രനട ശ്രീകുമാരൻ തമ്പിയുടെ രചന.

0: വീണ പാടിയ കൃതികളാണ് കേട്ടത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. സ്വരസാഗരം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അറിയിപ്പ്. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്നത്, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. അറിയിപ്പ് കഴിഞ്ഞു. മറ്റൊരറിയിപ്പ്: മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യം, ഓടകൾ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ കയ്യുറ, കാലുറ എന്നിവ ധരിക്കാതെ ജോലി ചെയ്യുന്നവർക്ക് എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. മേൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. പേശിവേദനയോടുകൂടിയ 1-2 ദിവസം കൊണ്ട് മാറാത്ത പനിയാണെങ്കിൽ എലിപ്പനി സംശയിക്കാം. സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. മലിനജലവുമായോ മറ്റു മാലിന്യം നിറഞ്ഞ സാഹചര്യങ്ങളുമായോ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഡോക്ടറോട് പറയേണ്ടതാണ്. ഇപ്രകാരം പറയുന്നത്: ഡോക്ടർക്ക് എലിപ്പനി സംശയിക്കാൻ സാധിച്ച് ചികിത്സ തുടങ്ങി രോഗം ഗുരുതരമാകാതിരിക്കാൻ

സഹായിക്കുന്നു. തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് എലിപ്പനി. രോഗം ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാം. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്ക ഇടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സമയം 3:06. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 kHz മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങൾ. സിഐഡി ഉണ്ണികൃഷ്ണൻ BA BEd എന്ന ചിത്രത്തിൽ ജോൺസൺ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, ചിത്ര, യേശുദാസ്, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം IS കൊണ്ടൂർ രചിച്ച ഗാനം.

0: ശൈജ്ഞാനി ഞാനടാ
1: പക്കാല
0: പോണ കാക്കാല ഇല്ലെങ്കിൽ എല്ല് കഴുക്കോല
2: എരിക്കല കാമോദരി എങ്കിൽ എടുത്തൊന്ന് പെരുമാറു നീ
0: ഇത്തിരി എരിക്കും പിന്നെ പുളിക്കും ഉള്ളു പെടയ്ക്കും
3: ഒമ്പളവ

ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ദാദാ എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന ഗാനങ്ങൾ, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്.

ദാദ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി സുവർണ സിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേ പച്ചൻ. യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, ചിത്ര, ബിജു നാരായണൻ എന്നിവർ പാടിയത്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സിൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

0: സമയം 4 മണി കഴിഞ്ഞ 44 മിനിറ്റും 43 സെക്കൻഡും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. ഇനി അല്പസമയത്തിനകം കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം കോഴിക്കോടിലെ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. സമനിലകളുടെ ദിനമായിരുന്നു ഇന്നലെ. ഇതിൽ ഏവരെയും ഞെട്ടിച്ച മത്സരം കരുത്തരായ സ്പെയിൻ കേപ്പ് വെർദെ മത്സരം. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ രാജ്യത്തിന് മുന്നിൽ സ്പെയിൻ വിറച്ചു നിന്ന മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ ഹൈലൈറ്റ്. യൂറോകപ്പ് ചാമ്പ്യന്മാർ

0: ഫിഫ റാങ്കിങ്ങിൽ മുന്നിലുള്ളവർ ലോകോത്തര ക്ലബുകളിൽ കളിക്കുന്ന മികച്ച കളിക്കാർ. ഇവയെല്ലാമുള്ള സ്പെയിൻ ടീമിന് 90 മിനിറ്റ് തളച്ചിടാൻ കേപ്പിന് കഴിഞ്ഞു. വിലപ്പെട്ട ഒരു പോയിന്റും സ്വന്തമാക്കി. കേപ്പിന്റെ പ്രതിരോധം സ്പെയിൻ ലോകോത്തര മുന്നേറ്റ നിരയെ വരിഞ്ഞു മുറുക്കുന്നതാണ് കണ്ടത്. വലിയ മാർജിനിൽ സ്പെയിൻ ജയിക്കുമെന്ന് തന്നെയാണ് ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പെഡ്രിയും റോഡ്രിയും ഗാവിയും ഒയർചബാലും പിന്നീട് ലെമിൻ യമാലും നിക്കോ വില്യംസും വന്നിട്ടും കേപ്പ് വെർദെയുടെ കോട്ട പൊളിക്കാനായില്ല. ഡിഫൻസ് പൊളിച്ചപ്പോൾ ഗോൾ പോസ്റ്റ് വില്ലനായി. അതും മറികടക്കുമ്പോൾ ഒരു 40-കാരൻ അവിടെ ഇരുമ്പുകോട്ട കെട്ടി. പേര് ജോസിമർ ഡയസ് അഥവാ വോസിഞ്ഞ. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ഇന്നലെ പിറന്നത്. 1975 കേപ്പ് വെർദെക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. 1986 കേപ്പ് വെർദെക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. 2000 അവരുടെ ഫിഫ റാങ്കിംഗ് 182 കുഞ്ഞന്മാരിൽ കുറസാവോ ആയിരുന്നു ഈ ലോകകപ്പിൽ ഏവരും ശ്രദ്ധിച്ചത്. 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള കുറസാവോക്കാർ ജർമ്മനിക്കെതിരെ ഗോൾ നേടി. ഒരു ഘട്ടത്തിൽ 1-1 എന്ന സ്കോർ നില അരമണിക്കൂർ വരെ നിലനിർത്തിയവരാണ്. എന്നാൽ വലിയ സ്റ്റേജിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നം, കരുത്തരായ എതിരാളികൾക്കെതിരെ മാനസികമായി പിന്നോക്കം പോകുന്ന സ്ഥിരം വീഴ്ച ആവർത്തിച്ചപ്പോൾ ജർമ്മനിക്കെതിരെ 7-1 വമ്പൻ തോൽവിയോടെ കുറസാവോ ആദ്യ മത്സരം അവസാനിപ്പിച്ചു. ഏറെക്കുറെ ഇതുപോലെയൊരു സ്കോറാണ് സ്പെയിൻ കേപ്പ് വെർദെ മത്സരത്തിലും ഒരുവിധം ഫുട്ബോൾ ആരാധകരെല്ലാം പ്രതീക്ഷിച്ചതും. എന്നാൽ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അധികമാരും മുൻപ് ഇയാളെ കേട്ടിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് അയാളെ മറക്കാനും പോണില്ല. ലോകകപ്പും യൂറോകപ്പും ഫിഫ റാങ്കിങ്ങിന്റെ പകിട്ടുമൊക്കെയായി എത്തിയ സ്പെയിനെയാണ് വെറും 5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള, ഇതാദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദ 90 മിനിറ്റ് ഗോൾ അടിക്കാനാകാതെ പിടിച്ചു നിർത്തിയത്. ഇത് കേപ്പ് വെർദെയുടെ വെറുമൊരു ലക്കായി കാണണ്ട. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഗ്രൂപ്പിൽ ഒന്നാമതായിരുന്നു കേപ്പ് വെർദെ. 8 തവണ ലോകകപ്പ് കളിച്ച സാക്ഷാൽ കാമറൂണിനെ വരെ വീഴ്ത്തിയാണ് അവർ എത്തിയത്. ലിബിയ, അംഗോള എന്നിവരെ അട്ടിമറിച്ചു. സെർബിയ, ബർബുഡ എന്നിവർക്കെതിരെ 3 ഗോളിന്റെ വിജയം ആഘോഷിച്ചു. അവരുടെ താരങ്ങൾ പലരും യൂറോപ്പിൽ പ്രവാസികളായി കഴിയുന്നവരാണ്. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലാൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് ഭൂരിഭാഗം പേരും. വിരസമായ ഗോൾ രഹിത സമനില എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത്ര ത്രില്ലിംഗ് ആയൊരു ഗോൾ രഹിത മത്സരം ഈ ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല. ഏഷ്യൻ രാജ്യങ്ങൾ കരുത്തുകാട്ടിയ മത്സരവും നമ്മൾ കണ്ടു. ഇറാൻ ന്യൂസിലൻഡ് മത്സരം ഇരു ടീമുകളും 2 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. 7-ാം മിനിറ്റിൽ എസിയാൻ ന്യൂസിലൻഡിന് വേണ്ടി ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. 32-ാം മിനിറ്റിൽ റസിയാൻ ഇറാനായി സമനില നേടി. സമനിലയോടെ ആദ്യ പകുതി അവസാനിച്ചു. 55-ാം മിനിറ്റിൽ ജസ്റ്റ് തന്റെ 2-ാം ഗോളോടെ ന്യൂസിലൻഡിനെ മുന്നിലെത്തിച്ചു. സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല. മോഹബിയിലൂടെ 64-ാം മിനിറ്റിൽ ഇറാൻ വീണ്ടും ഗോൾ നേടി സമനില നേടി. ഗ്രൂപ്പ് ജിയിൽ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി ടേബിളിൽ ഇടം പിടിച്ചു. ഇന്ന് രാവിലെ നടന്ന സൗദി അറേബ്യ ഉറുഗ്വേ മത്സരവും സമനിലയിൽ പിരിഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയാണ് ഏഷ്യൻ കരുത്തർ തളച്ചിട്ടത്. 80 മിനിറ്റ് വരെ സൗദി ഒരു ഗോളിന് മുന്നിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 41-ാം മിനിറ്റിൽ അൽ ആമിർ നേടിയ ഗോളിൽ സൗദി മുന്നിലെത്തി. 80-ാം മിനിറ്റിൽ അരിജോ ആണ് ഉറുഗ്വേക്ക് സമനില നേടിക്കൊടുത്തത്. 2022 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ അർജന്റീനയെ തോൽപ്പിച്ച് ശ്രദ്ധ നേടിയ സൗദിക്ക് ഇത്തവണയും മികച്ച തുടക്കമാണ് ലഭിച്ചത്. മുഹമ്മദ് സലായുടെ ഈജിപ്റ്റും കെവിൻ ഡി ബ്രൂയിന്റെ ബെൽജിയവും ഏറ്റുമുട്ടിയപ്പോഴും സമനില തന്നെയായിരുന്നു ഫലം. 20-ാം മിനിറ്റിൽ ബെൽജിയത്തെ ഞെട്ടിച്ച് അഷർ ഈജിപ്റ്റിനെ മുന്നിലെത്തിച്ചു. 2-ാം പകുതിയിൽ ഹനിയിലൂടെ ബെൽജിയം സമനില പിടിച്ചു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ഫുട്ബോൾ പ്രേമികൾ. പോർച്ചുഗൽ കോംഗോ മത്സരം രാത്രി 10:30 ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ മത്സരം നാളെ രാവിലെ 6:30 അൽജീരിയയുമായാണ്. ഓസ്ട്രിയ ജോർദാൻ മത്സരം നാളെ രാവിലെ 9:30 നടക്കും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: സമയം 4 മണി കഴിഞ്ഞ 50 മിനിറ്റും 19 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ രചനയിൽ, എം പി ശ്രീനിവാസിന്റെ സംഗീതം, എസ് ജാനകി പാടിയത്, ചിത്രം പരസ്പരം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബിച്ചു തിരുമലയുടെ വരികളിൽ കിരാഘവന്റെ സംഗീതം. യേശുദാസ് ചിത്രം കടമ്പ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.
1: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പരിപാടി.
2: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയി സുൻതേ ഹേ മനീഷ എം കി വാർത്ത മാതൃഭാഷ കാ മഹത്വ.
3: ഭാഷാ മാനവ ജീവൻ കി സബ്സേ മഹത്വപൂർണ ഉപലബ്ധിയോ മേ സേ ഏക് ഹേ. भाषा के माध्यम से ही मनुष्य अपने विचारों, भावनाओं, इच्छाओं, अनुभवों तथा ज्ञान को दूसरों तक पहुंचाता है। यदि भाषा न होती तो मनुष्य का सामाजिक, सांस्कृतिक

0: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അറിയിപ്പ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗെല്ല, മറ്റ് വൈറലക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും മെഡിക്കൽ ഓഫീസർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്തതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ മുട്ടത്തോട് മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ് ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടയാതിരിക്കാനായി കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. പ്രത്യേക അറിയിപ്പുകൾ കഴിഞ്ഞു. ശ്രോതകൾ ഇതുവരെ കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും.
1: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
2: കെ ടി തിലകരാജ് മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. മിശ്ര ചാപ്താളം, 4 മാത്ര തള്ളിയെടുപ്പ്.

0: ലയവിന്യാസത്തിൽ ഇതുവരെ മൃദംഗം വായിച്ചത് കെ ടി തിലകരാജ്.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ്നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗെല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായി നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രധാനമാണ്. ഇടവിട്ട മഴ പെയ്തതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എസി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ മുട്ടത്തോട് മറ്റു വസ്തുക്കൾ, സംശയം ടെറസെറ്റ്, ആർപ്പോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാനുള്ള ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ.
1: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

സമയം 5:30 ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ നഗരങ്ങളുടെ ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബർ തസ്തികയിലേക്ക് ദിവസ വേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളൊക്കെ ഈ മാസം 18 രാവിലെ 10:30 സ്കൂളിൽ വാക്ക് ഇന്റർവ്യൂ നടത്തും. 10-ാം ക്ലാസ്സും ഐടിഐ ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേഡ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KCB നൽകിയ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് പെർമിറ്റ് വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. 22-ും 9-ും വരെ പ്രായമുള്ളവർക്കാണ് അവസരം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 18 രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇമെയിൽ വിലാസം mrs.chalakudi@yahoo.com. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 0480-29-60-00. ഫോൺ നമ്പർ ആവർത്തിക്കും: 0480-29-60-00. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ARTPlus സെന്ററിന് കീഴിൽ കമ്മ്യൂണിറ്റി കെയർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. PLHIV ഉദ്യോഗാർത്ഥിയായിരിക്കണം. പ്രതിമാസം 17,000 രൂപയാണ് വേതനം. ഈ മാസം

0: 19 രാവിലെ 11 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ മുളങ്ങുന്നതുകാവിലുള്ള കാര്യാലയത്തിലാണ് അഭിമുഖം. താല്പര്യമുള്ളവർ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ടസ്സിലും പകർപ്പുകളും, ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരുവിധ യാത്രാഭത്യം ലഭിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പറിൽ പറയാം: 0487 2200 311. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487 2200 311. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടൈലർ ഇൻ ഗാർമെന്റ് മേക്കിംഗ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC KGT ടൈലറിംഗ് അല്ലെങ്കിൽ FDGT ഗാർമെന്റ് ലാബിൽ തിയറിംഗ്, പ്രായോഗിക ക്ലാസുകൾ എന്നിവ കൈകാര്യം ചെയ്തിട്ടുള്ള, കുറഞ്ഞ 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 22 വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ മുഖേന ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, PU കിഴുന്ന തോട്ടട, കണ്ണൂർ 67000007. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0497 2835 390. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0497 2835 390. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജുവല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സമയം 5:40:02. ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടി. ഇന്ന് അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാലിവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ആത്മനിർഭർ ഭാരത് റോസ്കാർ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമോത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. കിഴങ്ങ് വർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. പെരുമ്പടവും ശ്രീധരന്റെ കഥ കക്ഷി. സാവിത്രി രാജുവിന്റെ കവിതകൾ. തോന്നിയ അക്ഷരങ്ങൾ നായ ചന്ദ്രമതിയുടെ കഥ. വെന്റിലേറ്ററും കുറേ മനുഷ്യരും. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കൊയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം. ഊർജ്ജ സംരക്ഷണം പ്രഭാഷണം അവസാന ഭാഗം. തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു. 9:30 കഥാപ്രസംഗം. അയിലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് കഥ ശ്രീ മഹാദേവൻ. 10:00 കഥകളി പദങ്ങൾ. കലാനിലയം സിനിമ സംഘം അവതരിപ്പിക്കുന്നു കഥ ദക്ഷയാകും. 11:00 പ്രാദേശിക വാർത്താ വിഭാഗം.

0: തയ്യാറാക്കിയ പരിപാടി. തുടർന്ന് കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യം. 6:00 ഉഷമലേറി. 5:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:30 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം ലക്ഷ്മി ഹൈവദന രത്നമാല സ്തോത്രം ബോംബെ സഹോദരിമാർ ആലപിച്ചത്. 6:35 ഐവിഷൻ ഹോസ്പിറ്റലിൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:00 പുലരിപ്പുകൾ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിവെങ്കിലും ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം പ്രതിരോധിക്കണം പ്ലാസ്റ്റിക്കിനെ. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ കാവിൽ രാജ് സംസാരിക്കുന്നു. 7:10 മൃദുല ഫോണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗജോ ലസിക്കണ്ടവർ റോഡ് തൃശൂർ കാവ്യഞ്ചലി വൈലുപ്പിളി ശ്രീധരമേനോന്റെ 1001 രാവുകൾ ആലാപനം വിദ്യാട്ടി. 7:20 സൈമൺസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം അലർജി കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സാ രീതിയും. ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 രേഖചൂല ശിഖണ്ഡ വരൂർ തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 12:10 പാവക്കൂത്ത് കെ വിശ്വനാഥ പുലപരം സംഘവും അവതരിപ്പിക്കുന്നത്. 12:09 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിലെ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം ദസ്തേവേസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 48-ാം ഭാഗം നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ്കുമാർ. 2:30 സ്വരസാഗരൻ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ എം എസ് ഗോപാലകൃഷ്ണൻ വാലി ടി കെ മൂർത്തി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ഐ സി സി വുമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഹെഡിംഗ്ലിയിലെ ലീഡ്സിൽ ഇന്ത്യയും നെതർലൻഡ്സും തമ്മിൽ നടക്കുന്ന കളിയുടെ തിരിച്ചടിച്ചു വീഴും. തുടർന്ന് ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ. മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. എഫ് എം പ്രക്ഷേപണത്തിന് നാളെ രാവിലെ 10:30 രാഘവജയം പുനഃപ്രക്ഷേപണം. 11:00 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മിന്നലോടുകൂടിയ മഴയ്ക്കു സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കേരള തീരങ്ങളിൽ ലക്ഷദ്വീപിലും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 65 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 5:00 കഴിഞ്ഞ 45 മിനിറ്റും 19 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ. പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ജനപ്രതിനിധിയിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്നുകൊണ്ട് ജീവിതമാർഗത്തിനായി പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ പരിധിയിലെ ശ്രീ ശരത്കുമാറാണ് കൃഷിയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അദ്ദേഹം തെക്കേക്കര കൃഷിഭവനിലെ മികച്ച കർഷകൻ കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്തെ കരുത്തുമായി കൃഷിയിലേക്കിറങ്ങിയ ശ്രീ ശരത്കുമാറിന്റെ കാർഷിക അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റിൽ പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് മാസം തോറും 100,000 രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയർ, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2,000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത്കുമാറിൻ്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കര കയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
0: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50 സെന്റ് സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
0: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെ ഉള്ള ജോലികളൊക്കെ ആയിരുന്നു.
0: ഇപ്പോൾ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്തരം ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പം ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലമൊരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായം ഇട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലമൊരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിനുശേഷം ഫിഷമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷി ആകുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്കാകുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരി കൂടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാകും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയിൽ ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട്

0: നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
1: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
0: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു, എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു, അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
1: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
0: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ച് തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
1: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെല്ലാം ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടുക എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
1: ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പം അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?
0: നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിലെ ചീര നടും, അതേപോലെ തന്നെ ഏത്തവാഴക്കിടയിലെ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള തണ്ണിമത്തനടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
1: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്?
0: തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്ങനെ നീട്ടിക്കിട്ടിയായിരുന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്ത് ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. ഇപ്പം എല്ലാം കൂടെ ഒക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല, നമുക്ക് സമയം തികയുന്നില്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്.
1: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
0: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടൊരു തോടുണ്ട്, നമ്മളതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
1: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പോൾ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ, അപ്പോൾ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പം ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെൻറ്റ് അല്ലെ 50 സെൻറ്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളോ സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും, അത് രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പോൾ കൃഷിഭവൻ്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ 5 ഏക്കർ ആയിട്ടുണ്ട്, അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും

0: ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത്കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം.

0: ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471 9383471 9 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപ്പര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ

0: അതെ, പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: Good evening. This is Akash Vani, the news read by Saira Mujtaba. Prime Minister Narendra Modi has arrived in the French city of Avignon on a two-day visit to participate in the G7 summit, which got underway yesterday. After arrival in Avignon, the Prime Minister, in a social media post, said that he is looking forward to engaging with world leaders and exchanging views on key global issues. He added that India remains committed to advancing collective efforts for a more sustainable and prosperous planet. Our correspondent Ankit Kumar, who is covering the Prime Minister's G7 visit, joins us live from Avignon for the latest updates. Ankit, what significance does this G7 summit hold for India?
4: Yes, Saira, it's really, really significant. The Prime Minister will attend a key G7 working session in some time. The focus of this session is on the forging new partnerships and rebuilding international solidarity. The Prime Minister will be sitting down with G7 leaders, partner nations and top officials from the World Bank and the African Development Bank. See, India's regular presence at this summit is highly significant. India has truly emerged as a major global power. Today the entire

0: World is looking toward New Delhi for real solution to complex crisis. Saira, if you see, India is now actively setting the global agenda to resolve these problems. This massive shift is a direct result of Prime Minister's strong diplomacy and his excellent personal rapport with world leaders. Saira.
1: Well, thank you so much, Ankit, for that update. Moving on the sidelines of the summit, Prime Minister Modi is scheduled to hold bilateral meetings with Canadian Prime Minister Mark Carney, United Kingdom Prime Minister Keir Starmer and President of the UAE Sheikh Mohammed bin Zayed Al Nahyan. Later tonight, he will attend a gala dinner hosted by French President Emmanuel Macron. A key engagement during the visit will be PM Modi's meeting with US President Donald Trump tomorrow. The two leaders are expected to discuss ways to further strengthen bilateral cooperation across sectors. Prime Minister Modi will reach Paris tomorrow evening as part of his visit to France. US allies at the Group of Seven summit of major industrialized nations worked today to push the war in Ukraine back up the agenda of President Donald Trump after more than 4 years of the conflict. Host President Emmanuel Macron of France said he'll seek to persuade Mr. Trump to continue supporting Ukraine and increase pressure on Russia to help reach a peace agreement. As the US under Mr. Trump has cut back aid to Ukraine, France and its European allies are now the biggest providers of military and financial support to Kyiv. Ukrainian President Volodymyr Zelensky also joined G7 leaders for a morning working session, but talks wrapped quickly as leaders gathered for just 75 minutes. Back home, Agriculture and Farmers Welfare Minister Shivraj Singh Chauhan today held a high-level agriculture review meeting in New Delhi and conducted a detailed review of preparations across the country for the Kharif 2026 season. The Agriculture Ministry said in a statement that in the context of possible El Nino conditions, he placed special emphasis on increasing cotton production, achieving self-reliance in pulses, and advanced contingency plans for low-rainfall districts. He gave a clear message that protecting farmers' interests is the government's top priority under the guidance of Prime Minister Narendra Modi. Ahead of the re-examination of National Eligibility Cum Entrance Test or NEET UG 2026, which is scheduled for 21st of June, the government has restricted online messaging and social media app Telegram till the 22nd of this month. The National Testing Agency or NTA has welcomed the decision. In a statement, the NTA said that the platform has also been directed to disable the message editing feature for already posted messages until the 30th of this month. Extending the rally for a third consecutive session, domestic benchmark equity indices ended today's trade with gains of more than 0.5%. Sensex jumped 544 points to close at 76,808, while Nifty rose 135 points to settle at 23,989. And in women's hockey, India has stormed into the semi-finals of the FIH Hockey Nations Cup in Auckland, New Zealand. India defeated Japan in their second pool A match. And that is the end of this news bulletin.
2: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും അനിവാര്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അതാത് വകുപ്പുകളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി കാസർഗോഡ് പറഞ്ഞു. കാസർഗോട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കൽ, എൻഡോസൾഫാൻ മേഖലയിലെ ഇടപെടലുകൾ, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്തു തീർക്കാമെന്നും കാസർഗോഡിന്റെ മുഖം മാറ്റാനുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ MLA മാരായ AK മഷറഫ്, കല്ലട്ട മാഹിൻ, K നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KCP ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുക.

0: സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. വൈദ്യുതി മുടക്കത്തിന് പുറമെ വോൾട്ടേജ് ക്ഷാമവും മലബാറിലെ ചില ഭാഗങ്ങളിലുണ്ട്. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ് മാധ്യമങ്ങൾ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർകോട്ട് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 മെഗാവാട്ടാണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. മഴക്കാലത്ത് രാത്രികളിൽ ഒരു അധിക ലൈൻമാന്റെ ഡ്യൂട്ടി അനുവദിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മയുള്ള ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതി കേന്ദ്രവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രോഗികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷം ഉറപ്പാക്കിയാണ് ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സീവേജ് പ്ലാന്റ് എന്നിവ പുതുതായി തുടങ്ങാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കല്ലട്ര മാഹിൻ MLA അറിയിച്ചു. പ്രതിമാസ അവലോകനത്തിനായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയപ്പോഴാണ് MLA ഇക്കാര്യം പറഞ്ഞത്. അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ന്യൂറോ വിഭാഗത്തിന്റെ സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പൂർണ്ണ സജ്ജമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാസർകോട്ടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും മെഡിക്കൽ കോളേജ് ആശ്രയമാകണമെന്ന് MLA പറഞ്ഞു. മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് നഗരസഭ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ബെല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി ഗൃഹസന്ദർശനം, ബോധവൽക്കരണ ലഘുലേഖ വിതരണം, കൊതുക് കൂത്താടി നിരീക്ഷണം, ഉറവിട നശീകരണം എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടവയൽ, നെല്ലിക്കാട്ട്, കാഞ്ഞിരവയൽ, മാങ്ങോട്, കോട്ടച്ചേരി കുന്നുമൽ, അതിയാമ്പൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലത ബാലകൃഷ്ണൻ നിർവഹിച്ചു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

സമയം 6 മണി കഴിഞ്ഞ 15 മിനിറ്റും 7 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം: 1867 അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയ ഭൂപ്രദേശം ഏതാണ്? ഇതിൻ്റെ ഉത്തരം: അലാസ്ക. റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങാനുള്ള അക്കാലത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സെവാർഡിൻ്റെ തീരുമാനത്തെ സെവാർഡിൻ്റെ മണ്ടത്തരം എന്നാണ് പലരും വിമർശിച്ചത്. പിൽക്കാലത്ത് ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടു.

ഇനി ചിന്താ വിഷയം മുഖത്തിൻ്റെ മനോഹാരിതയല്ല, സൗന്ദര്യം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഖലീൽ ജിബ്രാൻ.

0: പ്രദേശം ഏതാണ്? ഇതിൻ്റെ ഉത്തരം അലാസ്ക. റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങാനുള്ള കാലത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സെബാർഡിൻ്റെ തീരുമാനത്തെ സെബാർഡിൻ്റെ മണ്ടത്തരമെന്ന് പലരും വിമർശിച്ചെങ്കിലും പിൽക്കാലത്ത് ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടു. ഇനി ചിന്താ വിഷയം. മുഖത്തിൻ്റെ മനോഹാരിതയില്ല, സൗന്ദര്യം ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. ഖലീൽ ജിബ്രാൻ. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ഇതിൽ ഉജ്ജ്വലവാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം പ്രഭാഷണം. എഴുതി അവതരിപ്പിക്കുന്നത് VM നമ്പൂതിരി. തുടർന്ന് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ രചിച്ച കവിത പ്രേമസംഗീതം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ. ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർ

0: ശ്രമിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതര. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. Seaports ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിൻ്റെ അംബാസഡർമാരാകുകയാണ്.
0: കഴിഞ്ഞ 12 രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്.

0: ത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റും 15 സെക്കൻഡും. ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ഓമനക്കുട്ടൻ ഈ പടത്തിൽ പി ലീലയും AP കോമളിയും പാടിയ പൂന്താനകൃതി. സംഗീതം G. ദേവരാജൻ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഭയത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഭയത്തിനെ മറികടന്ന് മുന്നോട്ട് നടക്കേണ്ടി വരും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യമാണ്, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഒരു റേഡിയോ റിപ്പോർട്ടാണ്. കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി.
4: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI സംയുക്തമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച വാർത്താ ശില്പശാല ഇക്കഴിഞ്ഞ 12-ാം തീയതി CTCRIയിൽ നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. CTCRI ഡയറക്ടർ ഡോക്ടർ G. ബൈജു

0: ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ സി ടി സി ആർ ഐ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു.
1: പ്രൊഡക്ടിവിറ്റി, സാങ്കേതിക വിദ്യയുടെ വ്യാപനം വളരെ നല്ല നിലയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭക്ഷ്യോൽപാദനം വളരെ കൂടുകയും നമ്മൾ പലതിൻ്റെ കാര്യത്തിലും, നെല്ലിൻ്റെ കാര്യത്തിലായാലും പാലിൻ്റെയും പച്ചക്കറികളുടെ ഒക്കെ കാര്യത്തിൽ ലോകത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ രാജ്യമാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ വളരെ ഒരു മറ്റ് പല മേഖലകളും വികസനത്തിൻ്റെ ഇൻഡെക്സും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു 4.4% ഗ്രോത്ത് റേറ്റ് ആവറേജ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖല കുറച്ചുകൂടെ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, റിസീലിയൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറ്റ് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ കാർഷിക മേഖലയുടെ നേട്ടമാണ്. അഗ്രികൾച്ചർ ഈസ് ബിക്കമിങ് ക്ലൈമറ്റ് റിസീലിയൻറ്റ്. അതിന് നമുക്ക് വളരെ വ്യക്തമായ ഡേറ്റയുണ്ട്. ക്ലൈമറ്റ് റെസീലിയൻറ്റ് 2020-21 ഒരു നോർമൽ വെതർ ഇയർ ആയിരുന്നു. നമ്മൾ ഓരോ വർഷത്തെയും വെതർ ഇയർ, ജൂലൈ ടു ജൂൺ ആണ് വെതർ ഇയർ. ആ വെതർ ഇയർ നോർമൽ എന്ന് പറയണമെങ്കിൽ റെയിൻഫോൾ ഇത്ര കിട്ടണമെന്നൊക്കെയുണ്ട്, ഇത്രയും കുറയാൻ പാടില്ല, ഇത്രയും കൂടാനും പാടില്ല. ഒരു നോർമൽ ഇയറിലാണ് നമുക്ക് സാധാരണ മാക്സിമം പ്രൊഡക്ട് ഉൽപ്പാദനമൊക്കെ ഉണ്ടാകുന്നത്. 2020-21 ശേഷം ഉള്ള 4-5 വർഷവും നോർമൽ വെതർ ഇയർ അല്ലാതിരുന്നിട്ടും നമ്മളുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ മുകളിലേക്ക് പോയിക്കൊണ്ടാണ് ഇപ്പോഴിരിക്കുന്നത്. അപ്പം കാലാവസ്ഥയും മറ്റ് ബയോട്ടിക് അബയോട്ടിക് സ്ട്രെസ്സിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കിയ സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, സസ്റ്റൈനബിൾ. എടുത്തു പറയേണ്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു. PM കിസാൻ ദാറ്റ് ഹാസ് പ്രൊവൈഡഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫോർ 11 കോടി ജനങ്ങൾക്ക്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, ഇത്രയും കോടി ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇസ് നമ്പർ വൺ ഇൻ ദ വേൾഡ്. 11 കോടി ആൾക്കാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഇ നാം പ്ലാറ്റ്ഫോം, ദാറ്റ് ഹാസ് ഇൻ്റഗ്രേറ്റഡ് 1656 അഗ്രികൾച്ചറൽ മാർക്കറ്റ്, കാർഷിക മാർക്കറ്റുകളെ ലിങ്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ദ ട്രാൻസ്പെരൻസി ആൻഡ് പ്രൈസ് ഡിസ്കവറി. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. മോർ ദാൻ 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് നമുക്ക് വികസിപ്പിക്കാനും അതിലൂടെ കർഷകരുടെ കളക്ടിവൈസേഷൻ ആൻഡ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്ത വഴി ധാരാളം മെച്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
0: അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി.
2: Why we do വാർത്ത or വാർത്താലാപം? There are two types of this interaction, like media interaction. In fact, it's called the media workshop, media interaction. There are two things. Like in വാർത്ത, it's a shorter version. വാർത്താലാപം is a full version. And see, the type of interaction, the officers which we do. Because most of the places, when the senior level get to know about what's happening in and around and then development news, but this Vartha makes, it's a one of the outreach program, we reach the field and then we just discuss things. And invitation is given to the journalists who are doing the particular subject or someone who really works with an organization, they are invited. Of course, it's a city, it's an impact in the Vartha which we have been doing in the third one here in the series. First we did it in Trivandrum itself, then we did it in Nedumangad, and third one we are doing here. Otherwise, we go to the district and sub-district level also. In fact, Vartalap in the coming week, on Thursday, we are going to do it in Manjeri also. Why we do it? Because the development communication, the development takes place, like you know, the city, most of the things that decisions are taken in the top level there, suppose in Delhi. Then further, when you go to big cities, like the most of the editions of newspapers and the TV channels also function, they get to know about it. But when you compare that in the olden days that something happening and it takes at least 2 to 3 days to reach the other destination. Now it's a fraction of a second, something happening in US and then it will happen, we will see it here also. There is an innovation which we have been doing for last many years here, compared to any other state, and then we started in Tamil Nadu also now, because I look after DG just for last 4 years, entire South India. So most of the places which I tell people that better we should have a students also there, because we should really look for a development communication, you should also understand. So we have asked university to really support, and then we have got some students from university also. So it's like everywhere it's a breaking news. No, there is something called development and development communication, somebody should involve. So students should get interest in the development communication. You should have a passion for development communication. This is very, very vital for a development of the country. So this is the first part which I am saying. It's very, very important for a media to give a space, whether it's a print media space, whether it's electronic.

0: Because there should be a duration for a development communication, development activities in any field it's taking place.
1: സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, സംരംഭങ്ങൾ എന്നിവ ജനങ്ങളിലെത്തിക്കുക എന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ സത്യസന്ധതയും കൃത്യതയും നിലനിർത്തുന്നതും കാലാനുസൃതമായി തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതും മാധ്യമ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ശ്രീമതി നിഖിത AS നന്ദിയും പറഞ്ഞു. തുടർന്ന് സമൂഹത്തിനായുള്ള കൃഷിശാസ്ത്രം ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ CTCRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഡി ജഗന്നാഥൻ ക്ലാസ് നയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി,
2: കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന യാത്രയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈവരിച്ച മുന്നേറ്റങ്ങൾ ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങുന്നവയല്ല. അവ കൃഷിയിലും വ്യവസായത്തിലും സംരംഭകത്വത്തിലും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും സ്പർശനീയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നേട്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ആ മാറ്റങ്ങളുടെ നാൾവഴികൾ ശില്പശാലയിൽ നമുക്ക് അടുത്തറിയാം. ശാസ്ത്രവും ഗവേഷണവും എങ്ങനെ കൃഷിക്കും വ്യവസായത്തിനും സമൂഹത്തിനും പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നു എന്നതിന്റെ വിവിധ തലങ്ങളാണ് സെഷനുകളുടെ പ്രമേയം. അതിനായി രാജ്യത്തിന്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കും കർഷക ക്ഷേമത്തിനും 6 പതിറ്റാണ്ടിലേറെയായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ICAR CTCRI. ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗവേഷണ ഫലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് മാധ്യമങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്.
3: എൻ്റെ പേര് ഡോക്ടർ ജി സുജ. ICAR CTCRIയിലെ ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെ ഹെഡാണ്. വാർത്ത എന്നൊരു പ്രോഗ്രാം CTCRIയിൽ വെച്ച് നടക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ള രീതിയിൽ സമൂഹത്തിന് പങ്കുവെച്ച് സുസ്ഥിരമായ ജീവനം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ മുഖ്യ വിഷയം. അതിൽ വളരെയധികം വിദഗ്ധർ പങ്കെടുത്തു, ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. അതിലെ ഒരു മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ കിഴങ്ങുവിളകളിലെ ഉൽപ്പാദന രംഗത്തായാലും ഗവേഷണ രംഗത്തായാലുമുള്ള പുരോഗതിയെക്കുറിച്ചാണ്. ആ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം കിഴങ്ങുവിളകളുടെ ഉൽപ്പാദന രംഗത്തുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വിത്തുഗുണം പത്തുഗുണം എന്നുള്ളതാണല്ലോ. അപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും വിതരണവുമാണ്. അതും ഈ കാലയളവിൽ ഗണ്യമായി പുരോഗമിച്ചിട്ടുണ്ട്. ഏകദേശം 13 ലക്ഷം മരിച്ചീനി കമ്പുകൾ ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അതുപോലെ കൃഷിവകുപ്പിനും ഒക്കെ കൊടുക്കുവാൻ സാധിച്ചു. കൂടാതെ മധുരക്കിഴങ്ങ് വള്ളികളും 350 ടൺ ചേനയും കർഷകർക്കായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാൻ സാധിച്ചു. അപ്പം ഈ ഒരു രംഗത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് മിനിസെറ്റ്, അതുപോലെ പ്രോട്രെയിലുള്ള പ്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള സാങ്കേതിക വിദ്യകളും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഈ കാലയളവിൽ നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. ഇതുകൂടാതെ ഒരു പുതിയ ഒരാശയം എന്ന് പറയുന്നത് വികേന്ദ്രീകത വിത്ത് ഉൽപ്പാദകരാണ്, ഡീസെൻട്രലൈസ്ഡ് സീഡ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത്. കേരള, തമിഴ്നാട്, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട് ഏകദേശം 256 വികേന്ദ്രിക വിത്ത് ഉൽപ്പാദകരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ഒരു 120 ഏക്കർ സ്ഥലം നമുക്ക് കിഴങ്ങുവിളകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. പിന്നെ വിത്ത് ഗ്രാമങ്ങൾ, അതും ഏകദേശം 133 ഒരു 450 ഏക്കർ കവർ ചെയ്യുന്ന രീതിയിൽ അതും സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് അതിന് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി, അതായത് കസ്റ്റമൈസ് ചെയ്ത ഹൈഡ്രോപോണിക് സൊല്യൂഷൻ. പ്രത്യേകിച്ചും നമ്മുടെ കൃഷിയൊക്കെ ഇപ്പം നഗരത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണല്ലോ, അർബൻ ഫാമിംഗ്, സെമി അർബൻ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ്, നമ്മൾ ടെറസിലൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പം അതിനും നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോപോണിക് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ, അല്ലാതെ തന്നെ ഗുണമേൽമയുള്ള നടീൽ വസ്തുക്കൾക്കും ദ്രുതഗതി

0: ഇതിൽ ഉൽപ്പാദിപ്പിക്കുവാനും ഈ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനകരമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഖേത്ത് ബച്ചാവോ അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിൽ നമ്മൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം, രാസവളങ്ങൾ ഗണ്യമായി കുറച്ചുകൊണ്ട് കൂടുതൽ ജൈവ സ്രോതസ്സുകൾക്കും അതുപോലെ ജീവാണുവളങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ഈ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൈവ കൃഷി, പ്രകൃതി കൃഷി, ഇവയ്ക്കെല്ലാം നമ്മൾ വളരെയധികം ഈ 12 വർഷത്തെ കാലയളവിൽ നമ്മളുടെ ഗവേഷണ വികസനത്തിന്റെ പുരോഗതിയോടൊപ്പം തന്നെ ഈ രംഗങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
1: കിഴങ്ങ് വർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിനച്ചി വീട്ടുവളപ്പിലെ അത്ഭുത ഔഷധം. കരിനച്ചിയുടെ ഇല, പൂവ്, വേര്, തൊലി ഇവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾക്ക് ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട്. കഫ വാതരോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. ആമവാദം, സന്ധിവാദം എന്നീ വാതരോഗങ്ങളും വാദസംബന്ധമായ നീരും വേദനയും ഇല്ലാതാക്കും. മലമ്പനി, ഉദരകൃമി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അപസ്മാരം, ഇടയ്ക്കുണ്ടാകുന്ന ഉളുക്കുകൾ, വ്രണങ്ങൾ, വായ്പുണ്ണ് എന്നീ അവസ്ഥകളിലും കരിനുച്ചി നല്ല ഒരു ഔഷധമാണ്. നടുവേദന അകറ്റാൻ ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ക്ഷയരോഗത്തിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് കരിനുച്ചി. ഇലയും തണ്ടുമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് ജലദോഷവും ശ്വാസകോശ നീരും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ കരിനുച്ചി കഷായം വായ്പുണ്ണ് പൂർണമായും ഇല്ലാതാക്കുന്നതാണ്. അപസ്മാരം മൂലമുണ്ടാകുന്ന ബോധക്ഷയത്തിൽ നിന്നും ഉണരുന്നതിനു വേണ്ടി കരിനുച്ചിയുടെ നീര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുട്ടികളിലെ പനി, ജ്വരം തുടങ്ങിയവ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളർ

0: രോഗം, പോള അഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ

0: ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഉത്തരം, 1000 മുതിർന്ന കാടകളിൽ കൂടുതൽ വളർത്തുന്ന ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: റെയ്ഡും സമാപിക്കുന്നു.
1: സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റും 22 സെക്കൻഡും.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡിംഗ്, ക്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലെ 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഈ മാസം 22-ാം തീയതിക്ക് മുൻപായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-237773. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-237773. ഇനി വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീൽ നേറ്റും യോജിച്ച സമയമാണ്. വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. മഴക്കാലത്ത് വാഴകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തി കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം, സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തെളിക്കണം. മാത്രമല്ല, മരുന്ന് തെളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുന്നതും ഈ രോഗം പരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.

0: വൃക്ഷാർദ്രത കൂടുന്നതുമൂലം കുരുമുളകിൽ ദ്രുതപാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ശ്രോതകൾ ഇതുവരെ കേട്ടത് വിള പരിപാലന നിർദ്ദേശങ്ങൾ. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കപ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണ്.

0: ും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച യു പി ഐ പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകൾ ഒന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വച്ചോ അമേരിക്കയിൽ വച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ്

0: നേടിയ ന്യൂസിലാൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11 മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകൾ ഉണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ. അക്ഷര കേരളം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
3: മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഓർമ്മ ദിനമാണ് June 15. ആധുനിക കവിത്രയത്തിൽ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന വിശേഷണമുള്ള അദ്ദേഹത്തിന്റെ കവിതകൾ അലങ്കാരങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടും സമൃദ്ധമായിരുന്നു. ആ മഹാവ്യക്തിത്വത്തിനു മുൻപിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അക്ഷരകേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ഉജ്ജ്വലവാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം. എഴുതി അവതരിപ്പിക്കുന്നത് VMK നമ്പൂതിരി.
4: മലയാളത്തിന്റെ മഹാശോഭയാണ് പ്രഖ്യാത കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ജീവിതകാലം 1877 മുതൽ 1949 വരെ ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറപാകിയ പവിത്രയത്തിൽ സർവശ്രേഷ്ഠത പ്രകാശിപ്പിച്ചു. പിതാവ് ചങ്ങനാശ്ശേരി പി സുബ്രഹ്മണ്യ അയ്യരും മാതാവ് ഭഗവതി അമ്മാളും ആയിരുന്നു. ബാല്യകാലത്തിൽ പരമ്പരാഗത സംസ്കൃത പഠനം, തുടർന്ന് വിദ്യാലയത്തിൽ ചേർന്ന് BA BL ബിരുദങ്ങൾ സമ്പാദിച്ചു. സെൻസസ് ഓഫീസിൽ ഉദ്യോഗസ്ഥനായി പ്രവേശിച്ചു. തിരുവിതാംകൂർ സർക്കാരിന്റെ പല ഉന്നത പദവികളും വഹിച്ചു. സീനിയർ ദിവാൻ പേഷ്കാർ, റവന്യൂ കമ്മീഷണർ, ചീഫ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കഴിവും മിഴിവും പ്രശോഭിച്ചു. ഇതിനിടയിൽ മലയാളം ക്യൂറേറ്ററായിരുന്നു. ആ കാലത്ത് അനവധി പ്രാചീന ഗ്രന്ഥങ്ങളും പരിശോധിച്ച് പ്രസിദ്ധപ്പെടുത്തി. കേരള സാഹിത്യ പരിഷത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഏറെ നാൾ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. പരിഷത്ത് ത്രൈമാസികത്തിൻ്റെ പത്രാധിപർ, കൊച്ചിയിലെ ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയിലെ അംഗം എന്നീ നിലകളിൽ സാഹിത്യ സൗഷ്ടവം മഹോന്നതമാക്കാൻ നിസ്വാർത്ഥ സേവനം ചെയ്തു. ജീവിതത്തിൻ്റെ ഏറിയ കാലവും ഭാഷാ സാഹിത്യ ഗവേഷണങ്ങൾക്കായി വിനിയോഗിച്ചു. ഗൗരവമേറിയ സാഹിത്യ ഗവേഷണത്തിനും അടിസ്ഥാനമിട്ടത് മഹാകവി ഉള്ളൂർ തന്നെ. ബാല്യകാലം മുതൽ കാവ്യരചനയ്ക്ക്

തുടക്കം കുറിച്ചു. കേരളവർമ്മ വലിയകോയിത്തമ്പുരാന്റെ സംസ്കൃത മാതൃകയിലുള്ള ക്ലാസിക് ശൈലിയിൽപ്പെട്ട വർണ്ണനാഭംഗിയുള്ള മധുരോദാരങ്ങളായ കൃതികളിലൂടെ സാഹിത്യലോകത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലേക്ക് കുതിച്ചുയരുന്നു. കേരളവർമ്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ദ്വിതീയാക്ഷരപ്രാസം പുഷ്കലമാക്കുവാൻ ഉമാകേരളം എന്നൊരു ലക്ഷണമൊത്ത മഹാകാവ്യം തന്നെ വിരചിച്ചു. തിരുവിതാംകൂർ ചരിത്രത്തെ ആസ്പദമാക്കി സ്വതന്ത്രമായി ആവിഷ്കരിച്ച ഇതിവൃത്തമാണ് ഈ മഹാകാവ്യത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലെ ചമ്പൂകാവ്യപ്രസ്ഥാനത്തിന്റെ ആരാധകനായിരുന്നു ഉള്ളൂർ. വ്യാസദേവന്റെ മഹാഭാരതം സാർവകാലിക പ്രാധാന്യമുള്ള ആശയാദർശങ്ങളുടെ അമൃതസാഗരം എന്ന നിലയും കാവ്യരചനയ്ക്ക് ഉള്ളൂർ എന്നും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. ആർഷഭാരത സംസ്കാരത്തോടുള്ള അതീവമായ ഭക്തി ഉള്ളൂരിന്റെ ജീവിതത്തെയും കൃതികളെയും നിർണായകമായി സ്വാധീനിച്ചിരുന്നു. സമകാലികരായ വള്ളത്തോൾ, കുമാരനാശാൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാൽപ്പനിക പ്രമത ഉൾക്കൊള്ളുന്ന ഖണ്ഡകാവ്യ പ്രസ്ഥാനവും ഭാവഗീത ശൈലിയിലുള്ള ലഘുകവിതാ പ്രസ്ഥാനവും മലയാള സാഹിത്യ രംഗത്ത് വർണ്ണശോഭ പ്രകാശിപ്പിച്ചപ്പോൾ ഉള്ളൂരും ആ വഴിയെ സഞ്ചരിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് എല്ലാവർക്കും മഹത്വം നൽകി. ആ പ്രതിഭയും വായനയും കൈകോർത്തു പിടിച്ച് നടമാടാത്ത മറ്റൊരു രംഗം മലയാള സാഹിത്യത്തിൽ ബാക്കിയുണ്ടോ? അവതാരങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്, കർണഭൂഷണത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പൗരാണിക സിദ്ധന്മാർക്ക് സമനിലയിൽ വ്യവഹരിക്കുവാൻ സുവർണവേദി വിഭാവനം ചെയ്തിട്ടുണ്ട്. നവോത്ഥായികൾക്ക് നല്ല വഴി വെട്ടിത്തുറന്നിട്ടുണ്ട്. വേദാന്ത ഗഹ്വരങ്ങളിൽ സമാധി നൽകിയിട്ടുണ്ട്. നവീന ആദർശങ്ങളെ നിർമ്മലമാക്കിയിട്ടുണ്ട്. എന്തെന്താണ് സാഹിത്യ പ്രപഞ്ചത്തിൽ ആ പ്രതിഭയ്ക്കും വാസനയ്ക്കും അസാധ്യമാക്കിയിട്ടുള്ളത്? എവിടെയാണ് അവ എത്താതിരുന്നിട്ടുള്ളത്? ആരെയാണവ ആശ്ചര്യാനന്ദസ്തബ്ധരാക്കാതിരുന്നിട്ടുള്ളത്? ഏതുമില്ല, എങ്ങുമില്ല, ആരുമില്ല എന്നിങ്ങനെ പ്രസിദ്ധ ഹാസ്യസാഹിത്യകാരൻ സഞ്ജയൻ മഹാകവി ഉള്ളൂരിനെ കീർത്തിക്കുന്നു. കൈരളിയുടെ കഥയിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള വിവരിക്കുന്നത് ഇങ്ങനെ: ഉള്ളൂർ ആശയസമൃദ്ധിയും കൽപ്പനാസമ്പത്തും ഉള്ള ഒരു മഹാപ്രതിഭാശാലിയാണ്. കവിതയിൽ നമുക്ക് ഇത് ബോധ്യമാകും. ഉജ്ജ്വലമായ ശൈലിയാണ് ഉള്ളൂർ നിയതമായി പ്രയോഗിക്കുന്നത്. ഏകവിഷയത്തെ കേന്ദ്രീകരിച്ചു വേണം ഖണ്ഡകാവ്യം സൃഷ്ടി നിർവഹിക്കേണ്ടത് എന്ന നിയമം അദ്ദേഹം ശരിക്കും പരിപാലിക്കുന്നുണ്ട്. ഉക്തിവൈത്രം ഉള്ളൂർ കവിതയുടെ പ്രാണവായുവാണ്. ഉത്ബോധനം അതിൻ്റെ മുഖ്യ ലക്ഷ്യവുമാണ്. ഉജ്ജ്വല ശബ്ദാഢ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഉള്ളൂർ ഉള്ളുണർത്തുന്നതും ഉയർത്തുന്നതും അമൃതവാണികളുടെ ആചാര്യൻ കൂടിയായിട്ടാണ്. കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. ദീപാവലി എന്ന കൃതി വിദ്യാധനത്തിൻ്റെ മഹത്വം പ്രതിപാദിക്കുന്നു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃകൂട്ടും പാർവണ ശശിബിംബം എന്നിങ്ങനെ പ്രേമസംഗീതത്തിൽ പ്രസന്നപൂജ ചെയ്യുന്നു. വിളക്കുകൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സ് വിളങ്ങിന ഭദ്രനും മേന്മേലമൃതമയം എന്നിങ്ങനെ വളരെ വിശേഷിപ്പിച്ചു കാണുന്നു. വേഷമെനിക്കെന്തെന്നു വിരിപ്പതും ഇവോ ഭവൽ ചിത്തം, വിശ്വപ്രിയമായി നടനം ചെയ്തതും വിധേയനൻ കൃത്യം. പ്രേമസംഗീതത്തിൽ ഇങ്ങനെ തുടർന്നു പോകുന്നു. ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരിചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം. ഈ നരജന്മനാടകത്തിൽ ആടുന്ന വേഷം എന്തായാലും ആയത് കൃത്യനിഷ്ഠയോടും അന്യജീവന് ഉപകാരമാകും വിധവും ത്യാഗസന്നദ്ധതയോട് വേഷം കെട്ടുക. സ്നേഹം എല്ലാത്തിൻ്റെയും മഹനീയവും ഉദാത്തമായതുമായ ജീവിത മൂല്യമാണ്. സ്നേഹത്തിൽ നിന്നും ഈശ്വരജന്മം സംജാതമാകുന്നു. യാതൊന്നു ദൈവത്തിനു മൂർത്തി പോലും, യാതൊന്നു വിശ്വത്തിനു തൂണുപോലും, യാതൊന്നു മോക്ഷത്തിനും കൂണി പോലും, ആ സ്നേഹം അഹോഹോ ജയിപ്പും എന്ന് തരങ്കിണി എന്ന കാവ്യത്തിൽ സുഖം സുഖം എന്ന പദ്യഘടനയായി ഒഴുകുന്നു. സൗഹൃദവും ദയയും സത്യവും ധർമ്മവും മനുഷ്യത്വവും വിവേകവും സ്നേഹവും കാരുണ്യവും മതങ്ങളാണ്. ശരിയായ ഈശ്വരവിശ്വാസം അവയിലൂടെ പ്രവേശിക്കുന്നു. ആ വഴി ശ്രേഷ്ഠവും വരിഷ്ഠവുമാണ്. അല്ലാതെയുള്ള ചിന്തകൾ മതമെന്നല്ലതിനുപേർ, മതത്തിൻ്റെ മറയ്ക്കുള്ളിൽ മതം നിന്നു കാട്ടിക്കൂട്ടും മനുഷ്യദ്രോഹം
എന്ന് ചൈത്രപ്രഭാവത്തിൽ വർണ്ണിക്കുന്നു. ദളിതരുടെ സന്തത സഹചാരിയായിരുന്നു മഹാകവി ഉള്ളൂർ. അവരുടെ എല്ലാ ആഘോഷ പരിപാടികളിലും ഉള്ളൂർ പങ്കെടുത്തു വന്നു. ഉറച്ചൊരു ഹിന്ദു വിശ്വാസം

0: ആയിരുന്നുവെങ്കിലും സർവമത സഹോദര്യത്തിൽ അതീവമായ വിശ്വാസം അർപ്പിച്ചു പോന്നു. ആനി ബസന്റിന്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഉള്ളു. അതുകൊണ്ടാണ് കീശ സന്ദേശം, വിചാരധാര, തുമ്പപ്പൂവ് തുടങ്ങിയ കവിതകൾ ഉദാഹരിക്കുന്നത്. കീശ സന്ദേശത്തിൽ ഉടയവനെയോർത്തിനി എന്നാകിലും വിടവടയ്ക്കുവിൻ വിരോധം തീർക്കുവിൻ എന്ന് വിളിച്ചു പറയുന്നു. ലോകമെല്ലാം ഒന്നാണെന്നും ലോകജനതതി പരസ്പര സാഹോദര്യം പുലർത്തണമെന്നും ആദർശത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ഐക്യഗാഥയിൽ ഈ നിരീക്ഷണം കാണാം. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബിട്ടതിനും തുടർന്ന് രചിച്ച ആറ്റം ബോംബെന്ന കവിതയിൽ തന്റെ ഏകലോക ആദർശം വർണ്ണിക്കുന്നു. ഒരു ജനപദം മതി നിയതിയിൽ ശരിക്കു നീതിതൻ, ഭരണവും മതി മതവും ജാതിയും നിറവും ലോകത്തെ പ്രസക്കരിച്ചിതു മതി മതി മതി. തിരുവിതാംകൂർ ചരിത്രത്തിലെ സംഭവങ്ങൾ നിരത്തി 19 സർഗങ്ങളും 2000-ലേറെ ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന അതീവ മഹാത്മ്യമുള്ള മഹാകാവ്യമാണ് ഉമാകേരളം. മലയാള നാടിനെ വാനോളം സ്തുതിക്കുന്നു. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. അടിമലരിണവേണം താങ്ങുവാൻ മറ്റൊരേടത്തും അടിയുവതു ഞെരുക്കം മുക്തിസിദ്ധിക്കുവോളം. ആദ്യന്തം ജ്വലിക്കുന്ന ആ ദേശഭക്തി അനന്യ ദുർലഭം തന്നെ. മഹനീയമായ ജീവിതം 1949 ജൂൺ 15 സ്വർഗവാതിൽ പക്ഷേ പോലെ പറന്നുപോയി മറഞ്ഞുപോയി.
1: ഉജ്ജ്വലവാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം VMK നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച പ്രേമസംഗീതം എന്ന കവിതയിലെ ആദ്യഭാഗം, ചൊല്ലുന്നത് ശിവദാസ് അടികൾ.
2: ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണശശിബിംബം. ഭക്തനുരാഗദയാദിവപുസ്സപ്പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശം അരുളുന്നു. അതിന്നെരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്നഹോ തമസ്സാമതിലടിപെട്ടാൽ അകാലമൃത്യുഫലം. മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയായി മടുമലർവാടിക മരുപ്പറമ്പായി വാനം നാരകമായി. പദങ്ങളന്വയമാർന്നേ വാക്യം ഭവിപ്പു സാർത്ഥകമായി. ശ്രുതിയും താളവുമൊത്തേ ഗാനം ശ്രോത്രസുഖം നൽകൂ. പരാർത്ഥസംഖ്യം പരമാണുഗണം പരസ്പരം ചേരും. ശരീരമുടയോ നല്ലീ സകലം ചരാചരഗ്രാമം. പരാനപേക്ഷം പ്രാണിക്കമരാൻ പഴുതില്ലൊരിടത്തും. പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ. പേർത്തും തമ്മിൽ പൃഥ്യ തേജോ വായ്വാകാശങ്ങൾ. പിണൈപ്പുമേന്മേൽ സൃഷ്ടിയിലീശൻ പിരിപ്പു സംഹൃതിയിൽ. വിരിഞ്ഞു നിൽപ്പൊരു സുമമളിയേത്തൻ വിശിഷ്ടഗന്ധത്താൽ. വിവിക്തവിരസം വീണ്ടും വീണ്ടും വിളിപ്പു സവിധത്തിൽ. മധുവ്രതത്തിനു മടുമലർ വേണം മനം കുളിർപ്പിപ്പാൻ. മലർന്ന പൂവിനു വണ്ടും വേണം മഞ്ഞിതു വിണ്ണാക്കാൻ. പ്രജകൾ ജഗത്ത് ഹൃദയത്തിൽ.

0: സുകൃതികൾ ജായ പതികൾ നടും ശുഭമാം പരസ്പര പ്രണയാമരതരുവിൻ ഫലപ്രകാണ്ഡങ്ങൾ ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹദകാലത്തിൽ ചുമന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്രീ പിതാവു മാതാവുടപ്പിറന്നോർ ബാന്ധവരിഷ്ടന്മാർ പ്രേയസി മക്കൾ ഭുജിഷ്യർ തുടങ്ങി പ്രേമപരാധീനർ പരിചരണോദ്യതർ പല ജീവികൾ തൻ പരിതസ്ഥിതി മൂലം പദേ പദേ നാം പ്രമുദിതർ കാൺമോ ഭവാബ്ധി ഘോഷ്പദമായി പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ പ്രപഞ്ചമസ്വദ്യജനാമ്രേടന പണ്ഡിതമാം കീരം പ്രപഞ്ചമസ്മൽ ഭാവവിടംബന പാടവമാർന്ന നടൻ പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്വു പ്രപഞ്ചമരുൾവു പട്ടും വെട്ടും പകരത്തിനു പകരം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം.
1: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച പ്രേമസംഗീതം എന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശിവദാസ് അടികൾ.
2: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷര കേരളം.
4: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
5: അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
6: പ്ലസ് ടുവിന് ശേഷമുള്ള റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ കർണാടക ബോർഡിൽ വിജയശതമാനം വളരെ കൂടുതലാണ്. കർണാടകയിലെ CET കർണാടക എൻട്രൻസ് എക്സാമിനേഷൻ അതോറിറ്റി KE ആണ് നടത്തുന്നത്. എന്നാൽ കർണാടകയിലെ ഇത്തവണത്തെ റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കോഴ്സിനോടുള്ള താല്പര്യത്തിന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ബയോമെക്കാനിക്സ് വളരെ കുട്ടികൾ താല്പര്യപ്പെട്ടു വരുന്നു. ബയോമെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ സയൻസ് തുടങ്ങി പല മേഖലകളിലും വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബയോമെഡിക്കൽ സയൻസിനോടും ബയോ ഇൻഫോർമാറ്റിക്സിനോടും വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത്. വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾക്ക് വലിയ താല്പര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ കാണിച്ചു വരുന്നത്. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകളിലേക്കുള്ള താല്പര്യം വളരെ കൂടുതലാണ്. ബയോ എഞ്ചിനീയറിംഗിനോടും വലിയ താല്പര്യം കാണിക്കുന്നു. ബയോളജി ബേസ്ഡ് എഞ്ചിനീയറിംഗ്, ബയോളജി ബേസ്ഡ് ടെക്നോളജി കോഴ്സുകൾക്ക് വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഇക്കാലത്ത് ബയോളജിയും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക് വളരെ ശക്തിയായി തിരിച്ചു വരികയാണ്. ബയോടെക്നോളജിക്കും കൂടുതൽ ആൾക്കാർ ടെക്നിക്കൽ സൈഡിലേക്ക്, അതായത് ടെക്നോളജി ഇന്റർവെൻഷനിലേക്ക്, സാങ്കേതിക മേഖലയിലേക്ക് താല്പര്യപ്പെട്ടു. ബയോടെക്നോളജി അധിഷ്ഠിത ഇൻഡസ്ട്രി കൂടുതലായിട്ട് വരും എന്നതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് രംഗത്തും മാനുഫാക്ചറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈൻ കോഴ്സുകൾക്കും കർണാടകയിൽ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നു. കർണാടകയിലെ വിവിധ ഡീംഡ് സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം മലയാളികളാണ്. അവർ കൂടുതലായി പ്രിഫർ ചെയ്യുന്ന കോഴ്സ് സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രോപോളജിയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമാണ്. അതിനാൽ ബിരുദ കോഴ്സ് ഏതാകട്ടെ, ബിരുദത്തിന് ശേഷമുള്ള ബിരുദാനന്തര പഠനമാണ് ഏറെ പ്രാധാന്യം. പലരും ചോദിക്കും, എനിക്ക് ജേർണലിസം പഠിക്കണം ബിരുദത്തിന്, പക്ഷെ എനിക്ക് നല്ല ജേർണലിസം കോഴ്സ് കണ്ടെത്താൻ പറ്റിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്തു, ഇംഗ്ലീഷ് ജേർണലിസത്തിന് നല്ല പ്രസക്തിയുണ്ട്, ബി എ ഇംഗ്ലീഷ് എടുക്കൂ. അത് കഴിഞ്ഞ് എം എ ജേർണലിസത്തിന് വളരെ പ്രസക്തിയുണ്ട്. ട്രെൻഡ് വളരെ ക്ലിയർ ആണ്. ഈ വർഷത്തെ ട്രെൻഡ് വലിയ മാറ്റങ്ങളാണ് കാണുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൂടുതൽ കുട്ടികളാണ് താല്പര്യപ്പെട്ട് വരുന്നത്. കണക്ടിവിറ്റി

രംഗത്തുള്ള കുതിച്ചുകയറ്റം തന്നെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇപ്പോൾ നിരവധി ഡിസൈൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ കോഴ്സിന് പൂനെയിലെ MIT ജോയിൻ ചെയ്യാം. അതുപോലെ പലപ്പോഴും ഡിസൈൻ കോഴ്സിനപ്പുറം ഉള്ള മറ്റ് കോഴ്സുകൾക്ക് ചേരാനായി ചില വിദ്യാർത്ഥികൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. കോട്ടയത്തുള്ള സ്വാശ്രയ കോളേജായ സെന്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മികച്ച ഒരു ഡിസൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയേണ്ടത് ആദ്യം തുടങ്ങുന്ന ഡിസൈൻ കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ നല്ലതായിരിക്കും. ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ടും പോയിക്കൊണ്ടിരിക്കണം. ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിസൈൻ കോഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പ്ലസ് ടുവിന് സയൻസ് പഠിച്ചു എനിക്ക് ജേർണലിസം പഠിക്കാൻ പറ്റുമോ, ഞാൻ സയൻസ് പഠിച്ചു എനിക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ പറ്റും, ഇങ്ങനെ പല ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പ്ലസ് ടു നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്തോട്ടെ, നിങ്ങൾക്ക് ലോ പഠിക്കാം, മാനേജ്മെന്റ് പഠിക്കാം, ആർക്കിടെക്ചർ പഠിക്കാം, അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സിന് പ്ലസ് ടു തലത്തിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കണം. അഗ്രികൾച്ചർ കോഴ്സിന് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ കോളേജുകളുണ്ട്. പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നുണ്ട്. തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ സ്വകാര്യ കാർഷിക കോളേജുകൾ ഉള്ളത്. BSc അഗ്രികൾച്ചർ പ്രോഗ്രാം ഓണേഴ്സ് പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ MBA എടുക്കാം. ഏത് കോഴ്സിന് പഠിക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മുടെ താല്പര്യം തന്നെയാണ്. പലരും ചോദിക്കും സ്വകാര്യ കാർഷിക കോളേജുകൾ പഠിക്കുമ്പോൾ ICAR അംഗീകാരമുണ്ടോ. ഇപ്പോൾ മിക്ക കാർഷിക കോളേജുകൾക്കും ICAR അംഗീകാരമുണ്ട്. ICAR അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ BSc അഗ്രികൾച്ചർ പ്രോഗ്രാം 4 വർഷ പ്രോഗ്രാം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് MSc അഗ്രികൾച്ചറിന് കേരള കാർഷിക സർവകലാശാലയിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് IIMലോ കേരള കാർഷിക സർവകലാശാലയിലോ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങളിപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നോണ്ടിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ട് സമയബന്ധിതമായി അപേക്ഷിക്കണം. അതിനിണങ്ങുന്ന രീതിയിലുള്ള ഒരു പഠന രീതി അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പലപ്പോഴും കാർഷിക കോഴ്സുകൾക്ക് ചേരാൻ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ നിർബന്ധിക്കാറുണ്ട്. കാർഷിക കോഴ്സുകൾക്ക് പ്രിയമേറി വരുന്നുമുണ്ട്. പക്ഷേ കാർഷിക കോഴ്സുകളിൽ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് മാറ്റം? കാർഷിക കോഴ്സുകൾ സേവന മേഖലയിലേക്ക് പോകുമ്പോൾ അഗ്രി ബിസിനസ് കോഴ്സിന് പ്രാധാന്യം വരുന്നു. അതുകൊണ്ട് അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഒരു മികച്ച മേഖലയായി മാറുന്നു. പ്ലസ് ടു കഴിഞ്ഞ് BBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ് തുടങ്ങിയ സ്പെഷ്യലൈസേഷനുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞവർക്ക് MBA പ്രോഗ്രാമിന് IIMകളിലും മികച്ച ബിസിനസ് സ്കൂളുകളിലും പഠിക്കാം. അടുത്തിടെ ഞാൻ ഒരു സെമിനാറിന് പോയപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യം, പഴയ കോഴ്സുകളൊക്കെ തിരിച്ചു വരികയാണല്ലോ. തീർച്ചയായും പഴയ BCOMഉം BBAയും അതുപോലെ ACCA പ്രോഗ്രാമും CMA പ്രോഗ്രാമും ഒക്കെ തിരിച്ചു വരികയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, അതായത് സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ ഏതാണ്ട് 70%. പ്രാഥമിക മേഖലയായ കൃഷി, സെക്കൻഡറി മേഖലയായ വ്യവസായം, സേവന മേഖല എന്നിവയിലുള്ള ഈ മാറ്റങ്ങൾ കണക്കിലെടുക്കുമ്പോൾ BCOMഉം BBAയും ഒക്കെ വളരെ ശക്തിയായി തിരിച്ചു വരികയാണ്. ഇപ്പോൾ സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ കൂടി വരുന്നത്. ഈ തൊഴിലവസരങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കാം, അതിനുതകുന്ന രീതിയിൽ നിരവധി സ്ഥാപനങ്ങൾ പുതിയ പുതിയ കോഴ്സുകൾ അന്താരാഷ്ട്ര സഹകരണത്തോടു കൂടി ഓഫർ ചെയ്തു വരുന്നു. പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് BBA പ്രോഗ്രാം പല കോളേജുകളിലും ഉണ്ട്. BSc അഗ്രികൾച്ചറും BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് പോകാവുന്നതാണ്. ഇതിനപ്പുറം ഏത് കാർഷിക കോഴ്സ് എടുത്തവർക്കും അഗ്രി ബിസിനസ് മാനേജ്മെന്റിന് ചേരാനുള്ള സൗകര്യം ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് മാനേജിലുണ്ട്. അവിടെ 100% ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നിവയിൽ വലിയ അവസരങ്ങളുണ്ട്. ഇനി പലപ്പോഴും പല രക്ഷിതാക്കളും ചോദിക്കുക, അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് എന്ത് ജോലി കിട്ടും? അതായത് എല്ലാ എയർപോർട്ടുകളിലും എയർ കാർഗോ സിസ്റ്റം ഉണ്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന്റെ കയറ്റുമതി നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലടക്കം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഗുണനിലവാരം വിലയിരുത്തേണ്ടത് ഏറെ ആവശ്യമാണ്. ഗുണനിലവാരം വിലയിരുത്താനായി എല്ലാ കാർഗോയിലും പോർട്ടിലും എയർപോർട്ടുകളിലും ലബോറട്ടറികൾ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇത് ശക്തിപ്പെടുമ്പോൾ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് വിദഗ്ധർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും. കയറ്റുമതി രംഗത്തും വലിയ അവസരങ്ങളുണ്ട്. കൺസൾട്ടൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു വൻ പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്ന കേര
കേരള റിസൈലന്റ് അഗ്രികൾച്ചർ ഫോർ വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്ന ലോകബാങ്ക് സഹകരണത്തോടെയുള്ള പദ്ധതി. ഈ പദ്ധതിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ കേരളത്തിലെ കേരള ആഗ്രോ ബിസിനസ് കമ്പനി കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകുകയാണ്. കൃഷി ലാഭകരമാകണമെങ്കിൽ വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപ്പാദന പ്രക്രിയ വേണം. ഉൽപ്പാദന പ്രക്രിയ വേണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ

0: മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന്, അതായത് വാല്യൂ അഡീഷന് പോകണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ കാർഷിക ഉൽപ്പന്നങ്ങളിലൂടെ ലാഭം കൈവരിക്കാൻ പറ്റൂ. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന ചക്ക അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി, ബേബി ഫുഡ് പോലുള്ള ഉൽപ്പന്നങ്ങളാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഈ ഒരു കയറ്റുമതി സാധ്യതയിലൂടെ കർഷകന് വലിയ ലാഭം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ കാർഷിക അഗ്രി ബിസിനസ് കോഴ്സ് എന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്, സാധ്യതയുള്ളതാണ്. ചില കോഴ്സുകളുണ്ട് വളരെ പ്രാധാന്യമുള്ള. ഉദാഹരണമായി കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല നടത്തുന്ന 2 വർഷത്തെ ലാബ് ടെക്നിക് കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഡയറി സയൻസിലും ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞ കുട്ടികൾക്ക് കേരള സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ വിൻഡോയിലൂടെ നീറ്റ് പരീക്ഷ എഴുതാം. നീറ്റ് പരീക്ഷയിൽ ഇവർക്ക് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ ഇവർക്ക് 2 BVSC and AHC വെറ്ററിനറി സയൻസിലെ ബിരുദ സീറ്റുകൾ സംവരണമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ നേഴ്സിംഗിനും ഉണ്ട്. അതായത് മിലിറ്ററി നേഴ്സിംഗ് പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് വിൻഡോ MBBS പ്രോഗ്രാമിന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് സിസ്റ്റത്തിലുണ്ട്. അവർ സെപ്പറേറ്റ് ഒരു ബയോളജി പരീക്ഷ എഴുതേണ്ടതുണ്ട്. അപ്പോൾ അറിയേണ്ട കാര്യം ഒരുപാട് കുറുക്കു വഴികളുണ്ട്. ഈ കുറുക്കു വഴികൾ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ വിജയം. ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദ റൈറ്റ് ഇൻവോൾവ്മെന്റ് എന്നിവയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട 2 മാർഗങ്ങൾ. പലപ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു ഐ വാണ്ട് ഫോർ മൈസെൽഫ്? എനിക്ക് എങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്? വീണ്ടും നിങ്ങളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് ചോയ്സസ് വിൽ ക്രിയേറ്റ് ദിസ് കൈൻഡ് ഓഫ് ലൈഫ്? അതിന് ഞാൻ എന്ത് പഠിക്കണം? ആ ഒരു പഠിത്തത്തിലെ അതിനുള്ള ഒരു ശ്രേണിയാണ് പരീക്ഷകൾ. പ്രവേശന പരീക്ഷകളില്ലാത്ത ഒരൊറ്റ കോഴ്സ് അഡ്മിഷനും ഇല്ല. ഇനി എല്ലാ വർഷത്തിലും പ്രവേശന പരീക്ഷകളും മറ്റ് കോഴ്സുകളും വരുന്ന ഈ കാലത്ത് നിങ്ങൾ പരമാവധി സ്കോർ നേടാൻ ശ്രമിക്കണം. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ ഒരിക്കലും പിറകോട്ട് പോകരുത്. എല്ലാവിധ ആശംസകളും നേരുന്നു.
1: നിങ്ങൾ കേട്ടത് അഭിരുചിക്കനുസരിച്ച് മികച്ച തൊഴിലവസര മേഖലകളിലേക്ക് എത്താൻ ഇതുവരെ സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ സർഗ കേരളം. സർഗ കേരളത്തിൽ ഇന്ന് പെരുമ്പടവം ശ്രീധരൻ, ചന്ദ്രമതി എന്നിവർ അവതരിപ്പിച്ച കഥകൾ, സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിക്കുന്ന കഥ കക്ഷി.
2: എത്ര എളുപ്പം! ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി കഴിഞ്ഞു എല്ലാം. ദൈവത്തിന് സ്തുതി. അപ്പന് രോഗം കലശലാണെന്നും ഭൂമിയിൽ അപ്പൻ്റെ കാലം കഴിയാൻ പോവുകയാണെന്നാണ് തോന്നുന്നതെന്നും പെങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. എങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലല്ല, ഒരു ബ്ലേഡ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അമ്മയെ അവിടെ കാണിച്ചു. എന്തോ ചെറിയ ഒരരുതായികയെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. കാൽമുട്ടിന് താഴെ ചെറിയ ഒരു വേദന, നടക്കുമ്പോൾ ചെറിയ ഒരു ഉളുക്ക്. ചെന്ന് കയറിയപ്പോൾ തൊട്ട് ടെസ്റ്റുകൾ തുടങ്ങി. സ്പെഷ്യലിസ്റ്റുകളുടെ ഇടവിട്ടിടവിട്ടുള്ള വരവ്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അമ്മ മടുത്തു. 7-ാം പക്കം അമ്മ ഇടഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണമെന്ന്. തടസ്സവാദങ്ങളൊന്നും അമ്മ ചെവിക്കൊണ്ടില്ല. 7 ദിവസം അമ്മ ആശുപത്രിയിൽ കിടന്നതിന് 57,000 രൂപ. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മുട്ടിന് താഴെ ഉണ്ടായിരുന്ന വേദന തിരിച്ചു പോരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുമാരൻ വൈദ്യൻ്റെ തൈലം തേച്ച് അമ്മ മുട്ടിൻ്റെ വേദന മാറ്റിയെടുത്തു. മൊത്തം 33 രൂപ ചെലവ്. പക്ഷേ അപ്പൻ്റെ കാര്യത്തിൽ അത്തരം പരീക്ഷണത്തിനൊന്നും നേരമില്ലെന്ന് വല്യേട്ടനും വിളിച്ചു പറഞ്ഞു. അപ്പൻ്റെ നില അത്ര ഗുരുതരമാണെന്ന്. അപ്പനെ ആശുപത്രിയിലാക്കാനും അതിൻ്റെ ചിലവിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും അവർക്ക് ഉറപ്പ് കൊടുത്തു. അതിൻ്റെ ആവശ്യമില്ല, അതവർക്കറിയാം. ഗൾഫിൽ ജോലിയുള്ള അനിയനുള്ളപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ചെലവുകളെക്കുറിച്ച് തങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിന്? അപ്പനെ അവർ നഗരത്തിലെ മുന്തിയ ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിച്ചു. പെങ്ങൾ പ്രധാന ഡോക്ടറുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ തന്നു. 3-4 വട്ടം വിളിച്ചതിൽ പിന്നെയാണ് ഡോക്ടറെ ഫോണിൽ കിട്ടിയത്.

ഡോക്ടർക്ക് വലിയ തിരക്ക്. ഡോക്ടർ ഒരുതരം പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, അപ്പൻ്റെ നില ആശങ്കാജനകമാണെന്ന്. വയസ്സ് 87 കഴിഞ്ഞില്ലേ? ശുശ്രൂഷ കൊണ്ട് ഇതുവരെ ഒരു കേടും കൂടാതെ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ ആയുസ്സിന് നീളമുള്ള കുടുംബക്കാരനാണ് അപ്പൻ പറയാറ്. അപ്പൻ്റെ അപ്പൻ മരിച്ചത് 93-ലാണ്. ഞാനതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഡോക്ടർക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അപ്പൻ്റെ നില അതീവ സന്നിഗ്ധമാണെന്ന്. മരുന്നും മന്ത്രവും ഒന്നുമല്ല അപ്പന് ഇപ്പോൾ ആവശ്യം, മക്കളുടെ സാന്നിധ്യമാണ്. ഇളയ മകനെ കാണാത്തതിൻ്റെ വിഷമം അപ്പൻ്റെ വാക്കുകളിലുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറപ്പെടാനൊക്കുമോ? ശോശാമ്മയ്ക്ക് ലീവില്ല, കുട്ടികളുടെ പഠിപ്പും ട്യൂഷനും മുടങ്ങും. പരീക്ഷയ്ക്ക് ഇനി കഷ്ടിച്ച് 1.5 മാസമേ ഉള്ളൂ. കമ്പനി പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ആലോചനകളിലാണ്. അവധി കിട്ടില്ല. പെങ്ങൾ ശുണ്ഠിയെടുത്തു, നിനക്ക് ലീവ് കിട്ടുന്നതുവരെ അപ്പൻ കാത്തുകിടക്കുമോ? പെങ്ങളെ സമാധാനിപ്പിച്ചു, ഇല്ലെന്നേ, നീ പേടിക്കുന്നത് പോലെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അപ്പൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, മോർച്ചറിയിൽ വച്ചേക്കുക. ഇപ്പോൾ അതൊക്കെ സാധാരണയല്ലേ? അപ്പൻ്റെ മരണം പറഞ്ഞാൽ കമ്പനി ലീവ് തരും, ഉറപ്പാ. അല്ലാതെ അപ്പൻ ആശുപത്രിയിലാണ്, അത്യന്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഡോക്ടറുടെ കണക്കും തെറ്റി. അപ്പൻ പിന്നെ 8-9 മാസം വീട്ടിൽ കിടന്ന് വളരെ സാവകാശം വേണ്ടുന്നതൊക്കെ എത്തിച്ച് വിശ്വാസപൂർവം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ തന്നെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു, നമ്മുടെ അപ്പൻ പോയി. ഞാൻ അവളെ സമാധാനിപ്പിച്ചു, നീ വിഷമിക്കാതെ അപ്പനെ മോർച്ചറിയിൽ വെക്ക്, വല്യേട്ടനില്ലേ അവിടെ അതൊക്കെ നോക്കാൻ. 9 ദിവസം അപ്പൻ ആശുപത്രി മോർച്ചറിയിൽ തണുപ്പ് ആസ്വദിച്ചു കിടന്നു. അപ്പൻ്റെ മരണം പറഞ്ഞപ്പോൾ കമ്പനി ലീവ് അനുവദിച്ചു. കർത്താവിന് വീണ്ടും സ്തുതി. വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുന്നത്. ബന്ധുക്കളെ മുഴുവൻ മരണവിവരം അറിയിക്കണം. ശവമടക്കിന് 2-3 മെത്രാന്മാരെങ്കിലും വേണം. പള്ളി സെമിത്തേരിയിൽ കല്ലറ കെട്ടണം. ഈട്ടിത്തടി കൊണ്ടുള്ള ശവപ്പെട്ടി വേണം. മുറ്റത്ത് പന്തലിടണം. ശവഘോഷയാത്രയ്ക്ക് പള്ളിയിൽ നിന്ന് പൊന്നിൻ കുരിശും വെള്ളിക്കുരിശും പൊന്നാനിലെ കുടകളും കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം അത്രയും. മരണരാഗം ആരംഭിക്കുന്ന ബാൻഡ് വേണം. ശവമടക്കിന് ശേഷം പാരിഷ് ഹാളിൽ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മേശയൊരുക്കണം. പിന്നെ ശവമടക്കിന് കൂടുന്ന മറ്റുള്ളവർക്കും എന്തെങ്കിലും ലഘുഭക്ഷണം കൊടുക്കണ്ടേ? ഇതൊക്കെ ആര് ചെയ്യും? വല്യേട്ടൻ അത്തരം ചിന്തകളൊന്നുമില്ലാതെ വെറുതെ ഒരു മൂലയിൽ ആകാശത്തിൻ്റെ ചരിവുകളിൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ മുറ പറയാൻ എത്ര പേരെങ്കിലുമുണ്ട്. പക്ഷേ മുന്നിട്ടിറങ്ങാൻ ആരുമില്ല. ചില ബന്ധുക്കളെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്. അന്തസ്സിൻ്റെ കാര്യം പറഞ്ഞ് പിരികേറ്റും. മേപ്രത്തെ വല്യപ്പൻ മരിച്ചപ്പോൾ ശവാടക്കിന് വന്നത് 5 മെത്രാന്മാരാ. ഇവിടെ അതിൽ കുറയുന്നത് മാനക്കേടാ. ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുറവുമില്ലല്ലോ. ഇവിടെ മോർച്ചറിയിലിരിക്കുന്ന വല്യപ്പനാണെങ്കിൽ എന്തുമാത്രാ ഉണ്ടാക്കി വച്ചത്? വല്യേട്ടൻ ദൂരെ ആകാശച്ചെരിവുകളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഉത്സാഹിച്ചിറങ്ങിയാൽ കൈ പൊള്ളിയാലോ എന്നാണ് പുള്ളിക്കാരൻ്റെ പേടി. പെങ്ങൾ അകത്ത് സങ്കടപ്പെട്ട് കിടക്കുന്നു. തൂണിഞ്ചാരി നിൽക്കുന്നതല്ലാതെ അളിയൻ മിണ്ടുന്നില്ല. 10 പൈസ കൈനഷ്ടം വരുന്ന കാര്യത്തിന് പുള്ളി ഇറങ്ങില്ല. പോരെങ്കിൽ പെങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എടുത്തിയാടണ്ടെന്നേ, ഒരുമാതിരി സാമട്ടിൽ നിന്നാൽ മതി. ഒക്കെ ജോണിക്കുട്ടി നോക്കിക്കോളും, നമ്മളങ്ങ് ചാഞ്ഞു നിന്നോളണം. അവൾ അങ്ങനെയാണ്. എത്ര കിട്ടിയാലും പോരാ. കണക്ക് പറഞ്ഞ് മേടിക്കാൻ അവൾക്കൊരു പ്രത്യേക വാസനയുണ്ട്. ആലോചിച്ച് നിൽക്കാനൊന്നും നേരമില്ല. അപ്പൻ മോർച്ചറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 11 ആയി. ആളുകൾ എന്തു വിചാരിക്കും? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ കാറിൽ അയാൾ വന്നിറങ്ങിയത്. ആളെ ഒട്ടും പരിചയമില്ല. അയാൾ എല്ലാവരെയും മാറി മാറി നോക്കുകയും ഒരാളോട് എന്തോ കുശലം ചോദിക്കുകയും ചെയ്തു. പിന്നെ ആളുകൾക്കിടയിലൂടെ ഒഴിഞ്ഞു മാറി അടുത്തു വന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സണ്ണിക്കുട്ടി, ചില പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ. കാഴ്ചയിൽ തന്നെ തോന്നും ആൾ ഉത്സാഹശാലിയാണെന്ന്. സണ്ണിക്കുട്ടി പറഞ്ഞു, ജോണിച്ചായൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റെന്നേ. ഇങ്ങോട്ടിരുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറ. ബന്ധുക്കളെ മരണവും ശവമടക്കും അറിയിക്കുന്നത്, ശവപ്പെട്ടി വാങ്ങിക്കുന്നത്, പള്ളി സെമിത്തേരിയിൽ കല്ലറയുണ്ടാക്കുന്നത്, സ്വർണ്ണക്കുരിശുകളും വെള്ളിക്കുരിശുകളും പൊന്നാലിലെ കുടകളും.

0: എത്ര വേണം? ഇടവക പള്ളിയിലുള്ളത് പോരെങ്കിൽ അടുത്ത പള്ളികളിൽ നിന്ന് വാടകയ്ക്കെടുക്കാം. മുറ്റത്ത് വർണ്ണശബളമായ ഷാബിയാന, മൂന്നോ നാലോ മെത്രാന്മാർ, പിന്നെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കാര്യം ഒക്കെ ഞാനേറ്റുന്നേ. അപ്പനെ കുളിപ്പിച്ച് അലങ്കരിച്ച് പ്രാർത്ഥനയ്ക്ക് നടുപ്പന്തലിൽ വയ്ക്കുന്നതുവരെ ഞങ്ങളാണ്. ശവമടക്ക് കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ശവമടക്കിന് കൂടിയവർക്ക് ഒരു ലഘുഭക്ഷണം, മെത്രാന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമൊക്കെയുള്ള സ്നേഹവിരുന്ന് പാരിഷ് ഹാളിൽ വേറെ, അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിച്ചാകാം. അത് ജോണിച്ചായൻ്റെ ഇഷ്ടം. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആട്ടെ, എന്താകും ഇതിനൊക്കെ കൂടി? സണ്ണിക്കുട്ടി ആംഗ്യത്തോടെ പറഞ്ഞു. അതൊക്കെ പിന്നീട്, ആദ്യം അപ്പൻ്റെ ശവാടക്ക് കഴിയട്ടെ. എല്ലാം ഭംഗിയായി. ഈ പള്ളിയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഗംഭീരമായ ഒരു ശവമടക്ക് നടന്നിട്ടില്ലെന്ന് എല്ലാവരും പുകഴ്ത്തി. തോട്ടമുടമയും മുൻമന്ത്രിയുമായ കറിയാച്ചൻ്റെ ശവമടക്കിന് ഇതിൻ്റെ പകുതി പകിട്ടുണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഒരു മൗനജാഥയെ ഓർമ്മിപ്പിച്ചു. ശവമടക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നതുവരെ സണ്ണിക്കുട്ടി കാത്തുനിന്നു. എന്തൊരു വിനയം അയാൾക്ക്! സ്വന്തപ്പെട്ട ഒരാളെപ്പോലെ, ജോണിച്ചായൻ വിചാരിച്ചതുപോലെയൊക്കെ നിറവേറിയില്ലേ എന്ന് അയാൾ ഒരു ചിരി ചിരിച്ചു. ഉവ്വ്! എല്ലാം ഭംഗിയായി, ഗംഭീരമായി. സണ്ണിക്കുട്ടി തക്ക സമയത്ത് വന്ന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേനെ. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വല്യേട്ടനും പെങ്ങളും സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നൊരു മട്ടായിരുന്നു അവർക്ക്. അപ്പൻ്റെ ശവമടക്കിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം കാശെടുക്കുമ്പോൾ അവർക്ക് കൈവിറയ്ക്കും. ഒടുവിൽ സണ്ണിക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നീട്ടി. 75,000 രൂപയുടെ ഒരു ബില്ല്. ഉള്ളിൽ ചെറിയൊരു നടുക്കമുണ്ടായെങ്കിലും അത് പുറമേ കാണിച്ചില്ല. രൂപ എണ്ണിക്കൊടുക്കുമ്പോൾ പറഞ്ഞു, സണ്ണിക്കുട്ടി ഒന്ന് എണ്ണി നോക്കിക്കൂ. സണ്ണിക്കുട്ടി പ്രസാദം നിറഞ്ഞ ഒരു ചിരിയോടെ തലകുലുക്കി. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജോണിച്ചായൻ എണ്ണിയതല്ലേ, എനിക്ക് വിശ്വാസമാണ്. രൂപ മടക്കി മടിയിൽ ഭദ്രമായി വച്ചതിന് ശേഷം, എന്നാൽ ഇനി ഞാൻ പോട്ടെ എന്ന് അയാൾ യാത്ര ചോദിച്ചു. അകലെ മരത്തണലിൽ കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ സണ്ണിക്കുട്ടി തിരിച്ചു വന്നു. ഇതിങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും ഉണ്ടാവുമല്ലോ ആവശ്യങ്ങൾ. നമുക്കത് ഇതിനേക്കാൾ ഗംഭീരമാക്കണം. 4-5 ബിഷപ്പുമാരും മന്ത്രിമാരും MLA മാരും ഒക്കെ ആയിട്ട്. ജോണിച്ചായൻ വിഷമിക്കണ്ടെന്നേ, എല്ലാം ഞാനേറ്റു. എൻ്റെ കാർഡ് വെച്ചോ. ലാൻഡ് ഫോൺ നമ്പരും മൊബൈൽ നമ്പരും ഇമെയിലും ഒക്കെ അതിലുണ്ട്. മുഖം തിരിച്ചു നോക്കുമ്പോൾ വരാന്തയിൽ കൊന്തയുരുട്ടി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് 79 കഴിഞ്ഞ അമ്മ ഇരിക്കുന്നു. അറിയാതെ ഉള്ളു നടുങ്ങി. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്?
1: കക്ഷി പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥയെ തുടർന്ന് സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത്, അതോ പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം? പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠിച്ചത് എന്ന് ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും തുള്ളിക്കളിച്ചു ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ ആ ഓലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിൽ എറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു. അതിനാലല്ലേ കാരണവർ ശപിച്ചു, പഠിച്ചത് പാടാൻ ഇനി എന്നെ കിട്ടില്ലേ എന്ന് പാടി തീർത്തതും. പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ. അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു പടിമേലിരിക്കുന്നു. പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാലു നീട്ടിയും അലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ

0: പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ, പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
0: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എന്റെ വീടിന്റെ പടി കയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരി പിടിച്ച ചെമ്മരിയാടിനെ പോലെ തോന്നിച്ചു എന്നോ, അവൻ ജട കൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെയെന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്തു നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്. അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്കു കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചേവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിന് നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസ്യത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ KCS നായയാണ്. മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിലിരുന്നു, എന്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.
1: സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി ചന്ദ്രമതി അവതരിപ്പിക്കുന്ന കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും.
2: സോമരാജൻ വെന്റിലേറ്ററിലായിട്ട് ഒരാഴ്ചയാകുന്നു. ഒട്ടും സമയമില്ലാത്ത മക്കളും ഒരുപാട് സമയമുള്ള ഭാര്യയും കാത്തിരിക്കവേ സമയം ഒരല്പം പോലും കരുണയില്ലാതെ ടിക് ടിക് അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസം 25,000 രൂപ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരുന്നതിൽ മക്കൾ വല്ലാതെ അസ്വസ്ഥരാണ്. അച്ഛൻ്റെ പെൻഷനും പറമ്പിൽ നിന്നുള്ള ഇത്രയും കാലത്തെ ആദായവുമൊക്കെ എവിടെ പോയി എന്ന അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ജീവിക്കേണ്ടായിരുന്നോ മക്കളെ എന്ന് ചോദിച്ച് ഹേമലത കരഞ്ഞതിന് ശേഷം അവർ ചോദ്യങ്ങൾ നിർത്തി. സത്യത്തിൽ പണത്തിന് കുറവുള്ള ആൾക്കാരെയല്ല മക്കൾ. സ്വന്തം ദുരിത്തുകളിൽ നിക്ഷേപങ്ങൾ കരുതുമ്പോൾ പുറംപോക്കുകളെ ശ്രദ്ധിക്കാനുള്ള സ്വാഭാവിക മടി മാത്രമേ അവർക്കുള്ളൂ. ഒന്ന്, സോമരാജന്റെ മക്കൾ. സോമരാജന് മക്കൾ 3, പ്രതാപൻ, പ്രകാശൻ, പ്രമീള. ഹേമലത ആദ്യ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു തിങ്കളാഴ്ച ഉച്ച നേരത്താണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം. ഇവൻ സൂര്യനെപ്പോലെ സർവപ്രതാപിയാകുമെന്ന ജ്യോത്സ്യ പ്രവചനമനുസരിച്ച് അയാൾ മകനു പേരിട്ടു പ്രതാപൻ. ജ്യോത്സ്യനെ കുറ്റം പറയിക്കാത്ത വിധത്തിൽ പ്രതാപൻ പഠിച്ചു വളർന്നു. ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും എടുത്തു. ഡോക്ടർ പ്രതാപൻ എന്ന് വീട്ടിന് മുന്നിൽ ബോർഡ് വെച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പനിക്കാരും ചുമക്കാരും ചൊറിക്കാരുമൊക്കെ തേടി വന്നിരുന്നു എന്നത് സത്യം. പേരിനേക്കാൾ വലിപ്പത്തിൽ PhD എന്നെഴുതി വച്ചിട്ടും കുറേ നാൾ രോഗിശല്യം തുടർന്നു. പ്രതാപന്റെ ഭാര്യ ഈവറ്റ് കാനഡക്കാരിയാണ്. ഭൂഗർഭ ഉറവകളെക്കുറിച്ച് പഠിക്കാൻ ഫെല്ലോഷിപ്പോടെ കാനഡയിലെത്തിയ പ്രതാപൻ അത്തരമൊരു ഉറവയുടെ ഉത്ഭവ സ്ഥാനത്ത് വെച്ചാണ് ഈവറ്റിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിന്റെ ഉറവ പൊട്ടുന്നതും. താൻ പണ്ട് സ്നേഹിച്ചിരുന്ന കുമാരിയുടെ മകൾക്ക് പ്രതാപനെ ഭർത്താവായി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന സോമരാജന് ഈ പ്രണയം വല്ലാത്ത നടുക്കമായി. പ്രതാപന് വേണ്ടി താൻ പണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ചൊറി വന്നപ്പോൾ തേച്ചു കഴുകിയതുൾപ്പെടെ ഓർമ്മിപ്പിച്ച് ഹേമലത മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. എങ്കിലും അച്ഛന്റെ ശാഠ്യത്തിന് വഴങ്ങി പ്രതാപൻ ഒരു കാര്യം ചെയ്തു. ഈവറ്റിനെ മതം മാറ്റി ഇന്ദിരയാക്കി. പക്ഷേ ഇന്ദിര എന്ന പേര് ഹേമലത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ശ്രദ്ധേയം. അല്പകാലം അവരോടൊപ്പം താമസിച്ചതിന് ശേഷം ഈവറ്റ് പ്രതാപനെയും കൊത്തി കാനഡയ്ക്ക് പറഞ്ഞു.

അവരുടെ ഏക മകൾ ഹെലനി ഹേമ വാൻകൂവറിലെ ഒരു പോപ്പ് ഗായികയായി ഉയർന്നു വരികയാണ്. ഹേമലത പ്രകാശനം പ്രസവിച്ചത് അർദ്ധരാത്രിയിലായിരുന്നു. ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പോകുന്നത് എന്ന ജ്യോത്സ്യ പ്രവചനത്തിൽ പ്രചോദനം നേടി സോമരാജൻ അവന് പ്രകാശൻ എന്ന് പേരിട്ടു. പഠിത്തത്തിൽ പ്രകാശം പരത്താതിരുന്ന അവന് വേണ്ടിയാണ് സോമരാജൻ ഏറ്റവും കൂടുതൽ ബാങ്ക് ലോണുകൾ എടുത്തത്. ഒരുപാട് വർഷങ്ങളെടുത്ത് അവൻ ഒരു എഞ്ചിനീയറായി പുറത്തിറങ്ങി. ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ കയറിപ്പറ്റിയ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മുംബൈക്കാരിയുമൊത്താണ് താമസിക്കുന്നത്. രണ്ടുപേരും വിവാഹത്തിലോ സന്താനങ്ങളിലോ വിശ്വസിക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചതുമില്ല. മുംബൈക്കാരിക്ക് പാചകത്തിലോ ഗൃഹപരിചരണത്തിലോ പോലും വിശ്വാസമില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രമീളയ്ക്ക് പേരിട്ടത് ഹേമലതയാണ്. അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ജ്യോത്സ്യൻ പറയാത്തതുകൊണ്ട് പ്രായിൽ തുടങ്ങുന്ന പേര് കണ്ടുപിടിച്ചോളൂ എന്ന് സോമരാജൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ തന്റെ പ്രിയ സുഹൃത്തിന്റെ പേര് തന്നെ ഹേമലത മകൾക്കിടുകയും ചെയ്തു. ഹേമലതയുടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റ തുക കൊടുത്താണ് പ്രമീളയ്ക്കൊരു സ്കൂളിൽ ജോലി തരപ്പെടുത്തിയത്. അവളെ ചന്ദ്രഗോപൻ എന്ന ബാങ്ക് ക്ലാർക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സോമരാജന് തന്റെ കുടുംബ സ്വത്ത് വിൽക്കേണ്ടി വന്നു. അതിൽ പ്രതാപനും പ്രകാശനും പ്രതിഷേധിച്ചിട്ടുമുണ്ട്. നർത്തകിയും കലാതിലകവും ഒക്കെയായ മകളിൽ പ്രമീളയ്ക്ക് അഭിമാനമുണ്ടെങ്കിലും പഠിക്കാൻ മിടുക്കനല്ലാത്ത മകൻ ഭർത്താവ് ചന്ദ്രഗോപനെപ്പോലെയാണെന്നാണ് അവളുടെ വിശ്വാസം. രണ്ട്, സോമരാജന്റെ ഭാര്യ. ഒരു സാധാരണ സ്ത്രീയായ ഹേമലതയെക്കുറിച്ച് എന്തു പറയാനാണ്? പ്രണയഭംഗത്തിന്റെ വാശിയിലാണ് സോമരാജൻ തന്നെ കെട്ടിയത്. ഇനിയും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കുമാരി എന്ന വിധവയെ തന്റെ സ്നേഹിതയായി ഹേമലത കാണുന്നു. പ്രതാപനെ കുമാരിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അതിനവർ പിന്തുണ നൽകിയതും ഈ അജ്ഞത കൊണ്ട് മാത്രമാണ്. തലയിൽ ആൾപ്പാർപ്പില്ലാത്തവൾ എന്ന് പലതവണ സോമരാജൻ കളിയാക്കുമ്പോഴും അവർ ചിരിച്ചു നിന്നിട്ടേയുള്ളൂ. അടുക്കളയിലും കിടപ്പറയിലുമായി എരിഞ്ഞുതീരുന്ന സാധാരണ സ്ത്രീ ജീവിതങ്ങളിലൊന്ന്. ഇപ്പോൾ സോമരാജൻ ICU വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിച്ചു കിടക്കുമ്പോൾ പുറത്ത് മുട്ടുവേദനയുള്ള കാലുകൾ തടവിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹേമലത കസേരയിലിരിക്കുകയാണ്. റൂമിലേക്ക് പോകാം, വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും എന്ന് മക്കൾ പറയുമ്പോൾ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം എന്നവർ പറയുന്നുണ്ട്. മൂന്ന്, സോമരാജന്റെ അസുഖം. ഹേമലതയ്ക്ക് ശ്വാസം മുട്ടലും വാദത്തിന്റെ അസുഖവുമൊക്കെ ഉണ്ടെങ്കിലും സോമരാജൻ അങ്ങനെ പറയത്തക്ക ഒരസുഖവും ഉണ്ടായിരുന്നില്ല. പകൽ പറമ്പിൽ ചുറ്റി നടക്കുകയും വൈകുന്നേരം ഒരു മണിക്കൂർ വ്യായാമത്തിനായി നടക്കുകയും അയാളുടെ പതിവായിരുന്നു. പ്രമീളയുടെ മകൾക്ക് സ്വർണ്ണക്കൊലുസ് വേണമെന്ന് തന്നോട് പറഞ്ഞുവെന്ന് ഹേമലത പറഞ്ഞപ്പോൾ അതവളുടെ അമ്മ പറഞ്ഞു ചോദിപ്പിക്കുന്നതാ, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുറങ്ങാൻ കിടന്നതാണ് സോമരാജൻ. വെളുപ്പിന് 2 മണിക്ക് പതിവ് പോലെ അയാൾ ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്ന് മേശപ്പുറത്തെ കുപ്പിയിലെ വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഹേമലത ബാത്റൂമിലേക്ക് പോയി. ഇത് അവരുടെ പതിവാണ്. പതിവനുസരിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹേമലത കാണുക, വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങിയ സോമരാജനെയാവും. എന്നാൽ അന്ന് അവർ കണ്ടത് കിടക്കയ്ക്ക് കുറുകെ വീണ് കിടക്കുന്ന സോമരാജനെയാണ്. എന്താ രാജേണ്ണ ഇത് എന്ന് പറഞ്ഞ് ഹേമലത ശരീരത്തിൽ തൊടുമ്പോൾ അവരുടെ കയ്യിൽ തണുപ്പ് അനുഭവപ്പെട്ടു. 4, വെന്റിലേറ്റർ. ഹേമലതയും സോമരാജനും അയൽപ്പക്കക്കാരന്റെ കാറിൽ ആശുപത്രിയിലെത്തിയ ശേഷമാണ് പ്രമീളയും ചന്ദ്രഗോപനും എത്തിയത്. ഒരു മാസീവ് അറ്റാക്കാണെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഹേമലത ഉറക്ക അലറിക്കരയുകയും രാക്കൂട്ടിരിപ്പുകാർ ഞെട്ടിയുണർന്ന് ഈർഷ്യയോടെ നോക്കുകയും ചെയ്തു. പ്രമീള അമ്മയെ ശാസിക്കുമ്പോൾ ഡോക്ടർ ചന്ദ്രഗോപനകത്തേക്ക് വിളിച്ച് വിശദീകരിച്ചു, മരണം ഏത് നിമിഷവും സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളുക, പ്രാണവായു എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നതുകൊണ്ട് തൽക്കാലം വെന്റിലേറ്ററിലിടാം, അതിന് സമ്മതപത്രം ഒപ്പിട്ട് തരണം. ഒരു നിമിഷത്തെ സാവകാശം ചോദിച്ച് പുറത്തു വന്ന ചന്ദ്രഗോപൻ ആദ്യം ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. താൻ അടുത്ത ദിവസം തന്നെ എത്താമെന്നും വെന്റിലേറ്ററിന്റെ കാര്യം പ്രതാപനോടുകൂടി ആലോചിക്കാനും പ്രകാശൻ നിർദ്ദേശിച്ചു. മരണമടുത്ത ആളിനെ വെന്റിലേറ്ററിൽ കയറ്റി ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യത്വമല്ലെന്നായിരുന്നു കാനഡയിൽ നിന്ന് പ്രതാപന്റെ അഭിപ്രായം. സ്വാഭാവികമായ രീതിയിൽ അച്ഛനങ്ങ് പോകട്ടെ, അയാൾ പറഞ്ഞു. ഈ വെന്റിലേറ്ററൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അളിയൻ വേഗമിങ്ങി വരണം, ചന്ദ്രഗോപൻ പറഞ്ഞപ്പോൾ അത്ര എളുപ്പമല്ല കാനഡയിൽ നിന്ന് വന്നെത്താൻ എന്ന് പ്രതാപൻ ഓർമ്മിപ്പിച്ചു. ചന്ദ്രഗോപൻ മാറി നിന്ന് പ്രകാശനോട് ഫോണിൽ സംസാരിക്കുകയും പ്രമീള തന്റെ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നേഴ്സ് പുറത്തു വന്ന് സോമരാജന്റെ ആളാരാണ് എന്ന് ചോദിച്ചു. ഞാനാണ് എന്ന് പറഞ്ഞ് ഹേമലത ഉള്ളിൽ പ്രവേശിച്ചു. നിങ്ങളാണോ വന്നത്? മകനെവിടെ? ഡോക്ടർ ചോദിച്ചു. മകനല്ല, മരുമകൻ, ഹേമലത പറഞ്ഞു. എനിക്കൊന്ന് കാണാമോ ഡോക്ടറെ? ഇപ്പോൾ കാണാതിരിക്കുന്നതാ നല്ലത്, പോയി മരുമകനെ പറഞ്ഞു വിടൂ. അയ്യോ, അങ്ങനെ പറയല്ലേ, പാവ് എൻ്റെ രാജേണ്ണൻ, ഒന്ന് കണ്ടോട്ടെ, ഒരു നിമിഷം മതി. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വൃദ്ധ സ്ത്രീയെ നോക്കുമ്പോൾ ഡോക്ടറുടെ ഉള്ളിൽ അലിവിൻ്റെ ഒരല നിറഞ്ഞു. തലയുടെ ചലനത്താൽ അയാൾ സമ്മതം നൽകി. കർട്ടന്റെ മറവിലുള്ള കിടക്കയിൽ മുഖത്തുറപ്പിച്ച ഓക്സിജൻ മാസ്കോടെ സോമരാജൻ ഉയർന്നു പൊങ്ങി ശ്വാസത്തിനായി പിടയുകയായിരുന്നു. കൈകളും കാലുകളും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. ഭ്രാന്തമായി ഇളകിമറിയുന്ന കണ്ണുകൾ, ട്രിപ് സ്റ്റാൻഡിൽ നിന്ന് ഞരമ്പിലേക്ക് കടത്തിവിടുന്ന ദ്രാവകം. അമ്പരന്ന് നിന്നുപോയ ഹേമലതയെ നേഴ്സ് വേഗം വാതിൽ കടത്തിവിട്ട് ഭാര്യയോട് സംസാരിച്ചെന്ന് ചന്ദ്രഗോപനെ ഉള്ളിലേക്ക് വിളിച്ചു.

കസേരയിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയ ഹേമലതയെ അമ്മയോട് ആര് പറഞ്ഞു അകത്തു പോകാൻ എന്ന് പ്രമീള ശാസിക്കുമ്പോൾ ചന്ദ്രഗോപൻ പുറത്തു വന്നു. വെന്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്, എന്ത് വേണം? അയാൾ പ്രമീളയോട് ചോദിച്ചു. വെന്റിലേറ്ററിലാക്കണം, ഹേമലത പറഞ്ഞു. ഇങ്ങനെ വേദനിച്ചു പിടയുന്നത് എങ്ങനെ സഹിക്കും? അച്ഛൻ വേദന അറിയുന്നുണ്ടാവില്ല അമ്മേ, പ്രമീള പറഞ്ഞു. ഏത് പേപ്പറിൽ ഒപ്പിടണം? കൊണ്ടുവാ, ഹേമലത അലറി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ രാജേണ്ണൻ വേദനിക്കാൻ സമ്മതിക്കില്ല. ഉറക്കം ഞെട്ടിയ രാക്കൂട്ടിരിപ്പുകാർ ദേഷ്യത്തിൽ നോക്കി. മനുഷ്യരെ അപമാനിക്കരുതേ അമ്മേ, ചന്ദ്രഗോപൻ ചൂടായി. ഞങ്ങളാണ് തടസ്സം നിൽക്കുന്നതെന്ന് തോന്നുമല്ലോ ഇത് കേട്ടാൽ. അങ്ങനെ സോമരാജൻ വെന്റിലേറ്ററിലായി. അതിനുശേഷം കാണുമ്പോൾ ഭർത്താവ് ഉള്ളിലേക്കിറക്കിയ കുഴലോടെയാണെങ്കിലും വെപ്രാളം കാട്ടാതെ കണ്ണടച്ച് കെട്ടുകളൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹേമലതയ്ക്ക് ആശ്വാസമായി. പക്ഷേ പ്രമീളയും ചന്ദ്രഗോപനും ഏറെ അസ്വസ്ഥരായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം പ്രകാശനും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പ്രതാപനും പറന്നെത്തി. 5. വെന്റിലേറ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് കഥാരംഭത്തിലെ സമയം. എയർ കണ്ടീഷൻ മുറിയിൽ സന്ദർശകരൊഴിഞ്ഞ ഇടവേളയിൽ മക്കളും അമ്മയും മാത്രം. 3 ദിവസം

പ്രമീളയും ചന്ദ്രഗോപനും ഏറെ അസ്വസ്ഥരായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം പ്രകാശനും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പ്രതാപനും പറന്നെത്തി. 5 വെന്റിലേറ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് കഥാരംഭത്തിലെ സമയം. എയർകണ്ടീഷൻ മുറിയിൽ സന്ദർശകരൊഴിഞ്ഞ ഇടവേളയിൽ മക്കളും അമ്മയും മാത്രം. 3 ദിവസത്തിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പ്രതാപൻ നിയന്ത്രിക്കാനാവാത്ത ക്ഷോഭത്തിലായിരുന്നു. ഇപ്പോൾ 1 ആഴ്ച എത്ര നാളെന്ന് വെച്ചാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക? ലാപ്ടോപ്പിൽ നിന്ന് പ്രകാശം തലയുയർത്തി. കമ്പനിയിൽ നിന്നതായി ഇപ്പോഴും മെസ്സേജ് വന്ന് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന്. തിങ്കളാഴ്ച ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനും അടുത്ത വീക്കെൻഡോടെ മടങ്ങും. ഇനിയും ചെന്നില്ലെങ്കിൽ ജോലി പോക്കാണ്. അല്ലെങ്കിൽ തന്നെ ഈവറ്റിൻ്റെ പ്രകൃതം ഈടെയായി എനിക്കത്ര പിടിക്കുന്നില്ല. ജോലിയും കൂടെ പോയാൽ പിന്നെ ഞാനൊരു ബിഗ് 0. നിങ്ങൾ രണ്ടാളും കൂടെ പോയാൽ ഞാനും ചന്ദ്രേട്ടനും എന്തു ചെയ്യും? അത് പറ്റില്ല, പ്രമീള ചോദിച്ചു. നിന്റെ ചന്ദ്രേട്ടൻ, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വെന്റിലേറ്റർ വേണ്ടെന്ന്. വെറുതെ ചന്ദ്രേട്ടനെ കുറ്റം പറയണ്ട, ഒക്കെ അമ്മയുടെ പണിയാണ്. കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന ഹേമലതയെ മൂവരും നോക്കി. ഉറക്കത്തിലും അവരുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. ദിവസം തോറും എണ്ണിക്കൊടുക്കുന്ന തുക എവിടുന്നാണെന്ന് വല്ലതും അറിയണോ? ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ചെലവും തുല്യമായി പങ്കിട്ടേ പറ്റൂ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ. എൻ്റെ പ്രശ്നം അതല്ല, എൻ്റെ ജോലിയാണ്. സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയമാണ്, ഉള്ള ജോലി കളയാനൊക്കില്ല. ഡിറ്റോ. പ്രകാശൻ പിന്താങ്ങി. എടി, നിന്റെ ഭർത്താവെല്ലാം ഞങ്ങളുടെ തലയിൽ കൊണ്ട് വച്ചിട്ട് എന്തും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അവൻ്റെ കാര്യം സേഫ്. പിന്നെ ഈ മുറിയെ ചുമ്മാ ഇരുന്നിട്ട് എന്തു ചെയ്യാനാ? ഞാൻ നിൽക്കുന്നില്ലേ. നിനക്ക് വെക്കേഷനല്ലേ ഇപ്പോൾ, പരീക്ഷയുടെ അവധി. എന്നാര് പറഞ്ഞു? പിങ്ക് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴൊക്കെ കൂടെ പോകുന്നവളാ ഞാൻ. കഴിഞ്ഞ തവണ കലാതിലകമായിരുന്നു. ഇത്തവണ എന്താകുമോ എന്തോ. എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അറിയുമോ? അടുത്ത സന്ദർശക സംഘം എത്തിയതോടെ മക്കൾ പ്രസന്നഭാവം തിരികെ എടുത്തണിഞ്ഞു. 6 വെന്റിലേറ്റർ മാറുന്നു. ഡോക്ടർ പറയുന്നത് വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ ഒപ്പിട്ടു കൊടുക്കണം. വന്യമായ തിളക്കമുള്ള 4 കണ്ണുകൾ പരസ്പരം ഏറ്റുമുട്ടി. അമ്മ? അമ്മ അറിയിക്കേണ്ട കാര്യമില്ല, മക്കൾ ഒപ്പിട്ടാൽ മതി. ഇതത്ര വലിയ തെറ്റൊന്നുമല്ല, ഈ ആശുപത്രിയിൽ തന്നെ നടക്കാറുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇതൊരു സാധാരണ സംഭവമാണിപ്പോൾ. നമ്മളെപ്പോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് ഇത്രയും ദിവസം വെന്റിലേറ്ററിലിടാൻ പറ്റുമോ? അതെ, നമുക്ക് സമയം മാത്രമാണല്ലോ പ്രശ്നം. അതാണ്. ഹേമലത മെല്ലെ കണ്ണു തുറന്നു. പ്രമീള വേഗം അടുത്തിയെന്നു. അമ്മ ഉണർന്നോ? ഞാനൊന്ന് വീടുവരെ പോയിട്ട് വേഗം വരാം, ചേട്ടന്മാർ ഇപ്പോഴും എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബാഗും എടുത്തുപോയി. മുറിക്ക് മുന്നിലെ ലിഫ്റ്റിനരികിൽ നിന്ന് അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഹേമലത കേട്ടു. നോ തുളസി, ഒരു എക്സ്ക്യൂസും പറയണ്ട, നീ ഉടനെ വരണം. 2 മണിക്കൂർ കൊണ്ട് വീട് വൃത്തിയാക്കിയിടണം, ഒരുപാട് പേർക്ക് വന്നു കയറാനുള്ളതാണ്. നീരുവന്ന് വീർത്ത കാലുകൾ പെറുക്കി വെച്ച് ഹേമലത ജനാലക്കരികിലേക്ക് നീങ്ങി. അപ്പോൾ അമ്മേ എന്ന് ദയവോടെ വിളിച്ച് ഡോക്ടർ മുറിവാതിൽക്കൽ വന്നു. അമ്മ തനിച്ചേ ഉള്ളോ? മക്കളൊക്കെ എവിടെ? അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഹേമലത പറഞ്ഞു. അവർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെന്ന് കണ്ട് ഡോക്ടർ ഒന്ന് പതറി. ശരി എന്നാൽ ഞാൻ പോട്ടെ, റൗണ്ട്സിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു പോകാൻ തിരിഞ്ഞ ഡോക്ടറോട് അസാധാരണമായ ശാന്തതയോടെ ഹേമലത ചോദിച്ചു, വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ മരിക്കുമോ? അത്, ഡോക്ടർ പരിങ്ങി, ദൈവത്തിൻ്റെ സമയം നിശ്ചയിക്കാൻ നിങ്ങളാരാണ്? ഹേമലതയുടെ ശബ്ദമുയർന്നു. ധൃതിയിൽ പുറത്തേക്ക് കിടക്കുന്ന ഡോക്ടറുടെ കൈ പിടിച്ച് ഹേമലത നിർത്തി. ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ തീയോ ശബ്ദത്തിൽ രോഷമോ ഇല്ലായിരുന്നു. എൻ്റെ രാജേണ്ണന് വേദനിക്കുമോ ഡോക്ടർ? 7 ദൈവത്തിൻ്റെ സമയം. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സോമരാജൻ ഓക്സിജൻ മാസ്കോടെ ഒരു വലിയ ചോദ്യചിഹ്നമായി ICU അനക്കമില്ലാതെ കിടന്നു. 6 മുറിയിൽ അസ്വസ്ഥരായ മക്കൾ ചുറ്റി നടന്നു. ഇത് 3 ദിവസം, പ്രതാപൻ പറഞ്ഞു. ഉടനെ മരണമുണ്ടാകുമെന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. ഒരവയവും പ്രവർത്തിക്കുന്നില്ല, ദുർബലമായൊരു പൾസല്ലാതെ ആ ശരീരത്തിൽ മറ്റൊന്നുമില്ല, പ്രകാശൻ പറഞ്ഞു. പക്ഷേ അത് നിൽക്കാതെ അയാൾക്ക് എങ്ങനെയാണ് മരിച്ചുവെന്ന് പറയാനാവുക? ബാംഗ്ലൂരിലെ തെരുവുകളിൽ തൊഴിലില്ലാതെ അലയാനാവും എൻ്റെ വിധി. ICU പുറത്തെ കസേരയിൽ നീരുവന്ന് വീർത്ത കാലുകൾ തടവിക്കൊണ്ട് ഹേമലത ദൈവത്തിൻ്റെ സമയത്തിന് കാത്തിരുന്നു. ഇന്ന് പ്രസംഗ മത്സരമാണ്, എനിക്ക് പോയേ പറ്റൂ, പ്രമീള ശാഠ്യം പിടിച്ചു. ഞാൻ ഓടിപ്പോയിട്ട് വരാം. വല്ലപ്പോഴും ഒന്ന് താഴെ പോയി നിങ്ങൾ ആരെങ്കിലും അമ്മയോ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. നീ ഒരിടത്തും പോകണ്ട, ഏത് നിമിഷവും അത് സംഭവിക്കാമെന്ന് മറക്കണ്ട. പിന്നെ എത്ര നാളായി ഇത് കേൾക്കുന്നു. അവൾ വാശിയോടെ തൻ്റെ ബാഗ് എടുത്തു. അവൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രകാശൻ തോളുകൾ കുലുക്കി. പ്രൗഡ് മദർ. അവൾ പോയിട്ട് വരട്ടെ, പ്രതാപൻ പറഞ്ഞു. മക്കൾ എല്ലാവരുടെയും വീക്ക്നെസ് അല്ലേ? പറഞ്ഞു നിർത്തിയതും എന്തോ ഓർത്ത് കുറ്റബോധത്തോടെ അയാൾ പരിങ്ങി. 8 പ്രസംഗ മത്സരം. ഓടിയെത്തിയ പ്രമീളയോട് ടീച്ചർ പറഞ്ഞു, മാഡം സമയത്തെത്തി, പ്രസംഗ മത്സരം ദാ ഇപ്പോൾ തുടങ്ങും. മത്സരാർത്ഥികളെ സ്റ്റേജിന് പുറകിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എത്രയാ പിങ്കിയുടെ നമ്പർ? അത് സ്റ്റേജിൽ വരുമ്പോഴേ അറിയാനൊക്കൂ. ആദ്യം സ്റ്റേജിൽ വന്നത് പിങ്കിയായിരുന്നു. ഉറച്ച മുഖവും കരുത്തുള്ള ശബ്ദവുമായി അവൾ തുടങ്ങി. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ വിഷയം ദയാവധത്തിൻ്റെ ധാർമ്മികത എന്നതാണ്.

0: ആദ്യം തന്നെ പറയട്ടെ, ബന്ധങ്ങളുടെ പവിത്രത തിരിച്ചറിയാത്ത ആഗോളവത്കൃത മനുഷ്യന്റെ ദയനീയമായ ആത്മീയ പരാജയത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഞാൻ പോകുന്നു, പ്രമീള അധ്യാപികയോട് പറഞ്ഞു. അച്ഛൻ ICU-ലാണ്, അറിയാമല്ലോ. ഒരു സമാധാനവുമില്ല. പിങ്കിയോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നുവെന്ന്. ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഓടിയിറങ്ങിയ പ്രമീളയെ പിങ്കിയുടെ ശബ്ദം പിന്തുടർന്നു ചെന്നു. ഭൗതിക സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചുയരുന്ന സാങ്കേതിക തികവും ആത്മീയ ശൂന്യതയും കൈകോർക്കുന്ന മനുഷ്യന്റെ പാതയിൽ പകച്ചു നിന്ന് ഞാൻ ചോദിക്കുന്നു. അതിനത് ദയാവധമൊന്നും അല്ലല്ലോ, പ്രമീള നടത്തയുടെ വേഗം കൂട്ടിക്കൊണ്ട് സ്വയം പറഞ്ഞു. പിന്നെ എനിക്കെന്താണ്?
1: വെന്റിലേറ്ററും കുറെ മനുഷ്യരും. ചന്ദ്രമതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

0: ഇലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഇലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 8 കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
3: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൗകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപ്പാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൗകര്യമനുസരിച്ച് കയർ ബോർഡ്

0: വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 8:34 13 സെക്കൻഡ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A.J.തിലക്കും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000 താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വിനാശകരമായ തീരുമാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് ഇറാൻ കരാറിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. G7 ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി EPFOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ സി

0: സദാനന്ദൻ മാസ്റ്റർ എം പി, കണ്ണൂർ മേയർ പി ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 11 സെക്കൻഡും. ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എനുമറേഷൻ ഇന്നു മുതൽ June 30 വരെ നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൗരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിലെ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1st ഘട്ടം ഹൗസ് ലിസ്റ്റിംഗും ഹൗസിംഗ് സെൻസസും 1 മുതൽ 30 വരെ നടക്കും. ഇതിന് മുന്നോടിയായാണ് ഇന്നു മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എനുമറേഷൻ അനുവദിക്കുന്നത്. 2nd ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. പോസ്റ്റ് ഓഫീസ് RD നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി അക്കൗണ്ട് ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിക്ഷേപങ്ങൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പണം അടയ്ക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത ഏജന്റുമാർ മുഖേനയോ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് നേരിട്ടോ പോസ്റ്റ് ഓഫീസുകളിൽ തുക നിക്ഷേപിക്കാം. ഏജന്റുമാരുടെ കൈവശം തുക ഏൽപ്പിക്കുമ്പോൾ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് കാർഡിൽ ഏജന്റിന്റെ കയ്യൊപ്പിട്ട് ഉടനെ തന്നെ വാങ്ങി സൂക്ഷിക്കണം. നിക്ഷേപകന് നൽകിയ തുക പോസ്റ്റ് ഓഫീസിൽ കൃത്യമായി ഒടുക്കിയിട്ടുണ്ടെന്നതിൻ്റെ ആധികാരിക രേഖ പോസ്റ്റ് മാസ്റ്റർ ഒപ്പിട്ട് സീൽ വെച്ച് നൽകുന്ന പാസ്ബുക്ക് മാത്രമാണ്. അതിനാൽ എല്ലാ മാസവും പുതിയ തുക നൽകുന്നതിന് മുൻപ് അടച്ച തുകകൾ പാസ്ബുക്കിൽ യഥാസമയം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിക്ഷേപകർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. കേരള കാർഷിക സർവകലാശാലയുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം, മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 20 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 0487-2438551. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-2438551. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗില്ല, മറ്റ് വൈറലക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ പ്രവർത്തനശീലം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ മുട്ടത്തോട്, മറ്റ് വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ് ടാർപോളിംഗ് എന്നിങ്ങനെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. ശ്രോതാക്കൾ, ഇത് കേട്ടത് മഴക്കാല സാംക്രമിക രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ ആരോഗ്യവും ക്ഷേമവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തൃശൂർ, രാമവർമ്മപുരം, വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ ഊർജ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു.
2: ഊർജ ക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാതക സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക. ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക. ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക. ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ

സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫാക്കുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വയ്ക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾ ഫ്രിഡ്ജിനുള്ളിൽ തുറന്നിരുന്നാൽ അതിലെ ജലാംശം നഷ്ടപ്പെടുകയും ഉണങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിരനിരയായി കുഴലുകൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവിടെയും വൃത്തിയാക്കണം. പൊടി പറ്റിയിരുന്നാൽ വൈദ്യുതി ചെലവ് വർദ്ധിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് ചുമരിൽ നിന്ന് നിശ്ചിത അകലത്തിൽ വെച്ച് കാറ്റിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. ചില ഫ്രിഡ്ജിനുള്ളിൽ ചൂട് പുറന്തള്ളുന്നത് വശങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പുറം കവറിട്ട് ആ ഭാഗം മറയ്ക്കരുത്. ഫ്രിഡ്ജിന്റെ വാതിലുള്ള റബ്ബർ ബീഡിംഗ് കേടായി ഉള്ളിലെ വായു സ്ഥിരമായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി നഷ്ടമുണ്ടാക്കും. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിന്റെ വാതിൽ ചേർത്തടയ്ക്കുക. വെളിച്ചം പുറത്തു കാണുന്നുണ്ടെങ്കിൽ റബ്ബർ ബീഡിങ്ങിനു ദാരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കറണ്ട് പോയാൽ 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വീണ്ടും ഓണാകുകയുള്ളൂ. ഇത് കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റെബിലൈസർ ചെയ്യുന്നത് ഈ ധർമ്മം കൂടിയാണ്. ഓരോ സ്റ്റെബിലൈസർ വയ്ക്കുന്നതിന് പകരം ഒരു സർക്യൂട്ടിൽ മെയിൻ സ്വിച്ചിനോടൊപ്പം സ്ഥാപിക്കാവുന്ന പുതിയ തരം ഓവർ വോൾട്ടേജ് സർക്യൂട്ട് ബ്രേക്കറും സ്റ്റെബിലൈസറും ഒരുമിച്ചുള്ള യൂണിറ്റ് ഈ ധർമ്മം ചെയ്തുകൊള്ളും. ഇവ വോൾട്ടേജ 190 നും 250 നും ഇടയിൽ നിലനിർത്തിക്കൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾക്ക് സംരക്ഷണവും നൽകും. ഇത് വൈദ്യുതി ലാഭിച്ചു തരുന്നതാണ്. ആദ്യമായി വേണ്ടത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഫ്രിഡ്ജ് വാങ്ങുക എന്നതാണ്. വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും. ഡബിൾ ഡോർ ഫ്രിഡ്ജും കൂടുതൽ വൈദ്യുതി ചെലവാക്കുന്നവയാണ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഗതാഗത രംഗം. പെട്രോളിയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രംഗത്ത് പ്രസക്തി ഏറെയുണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങളുടെ ഊർജ്ജക്ഷമതയിൽ നാം പൊതുവെ ബോധവാന്മാരാണ്. മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കുന്നത്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഊർജ്ജക്ഷമത ശ്രദ്ധിക്കുന്നവർ കുറവാണ്. വാഹനരംഗത്ത് ഇന്ധന സംരക്ഷണം പ്രധാനമായും 4 തരത്തിലാണ്. വാഹനങ്ങളുടെ നിർമ്മാണ രംഗം, നല്ല റോഡുകളും ടൗൺ പ്ലാനിങ്ങും, അനുയോജ്യമായ ട്രാഫിക് നിയമങ്ങൾ, ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയാണവ. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ വാഹന നിർമ്മാതാക്കൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുണമേന്മയുള്ള എഞ്ചിൻ, അനുബന്ധ സംവിധാനങ്ങൾ, കാറ്റ് പ്രതിരോധിക്കാത്ത വാഹന ഡിസൈൻ എന്നിവയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇന്ധനക്ഷമത അറിയപ്പെടുന്നത് മൈലേജ് എന്ന പേരിലാണ്. മൈലേജ് കൂടിയ വാഹനങ്ങൾ കൂടുതൽ ക്ഷമതയുള്ളതാണെന്ന് നമുക്കറിയാം. 1 ലിറ്റർ ഇന്ധനം കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ദൂരത്തെയാണ് മൈലേജ് എന്നറിയപ്പെടുന്നത്. ഒരേ വാഹനത്തിൽ തന്നെ മോശം ഡ്രൈവിംഗ് ഉണ്ട്, മൈലേജ് വ്യത്യാസപ്പെടാം. ഇന്ധനത്തിന്റെ ഗുണനിലവാരം, ചക്രത്തിന്റെ ഗുണങ്ങൾ, ചക്രത്തിന്റെ സന്തുലനം എന്നിവ പരമപ്രധാനമാണ്. വാഹനത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് റോഡിന്റെ കർഷണവും വായുവിന്റെ തടസ്സവും. തടസ്സം കുറഞ്ഞ കൂർത്ത ആകൃതി ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ലഗേജുകൾ, ക്യാബിന്റെ മുകളിൽ ഭംഗി കൂട്ടാൻ വയ്ക്കുന്ന എടുപ്പുകൾ, മുകളിൽ പേരെഴുതി വയ്ക്കുന്ന ബോർഡുകൾ എന്നിവയൊക്കെ കാറ്റിന്റെ എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ഫലം ഇന്ധനച്ചെലവ് കൂടുന്നു എന്നത് തന്നെയാണ്. ശരിയായ ഡ്രൈവിംഗ് ഇന്ധനം ലാഭിച്ചു തരും. ഒരേ വാഹനവും ഒരേ റോഡും ആയാൽ പോലും പല ഡ്രൈവർമാർ
ഉപയോഗിക്കുമ്പോൾ 20% വരെ ഇന്ധനച്ചെലവിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡ്രൈവർമാർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഇടയ്ക്കിടെ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും പരിശീലനങ്ങൾ നടത്താറുണ്ട്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഇതിനാവശ്യം

മായ സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇന്ധനലാഭത്തിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എഞ്ചിൻ ഓഫാക്കുക എന്നതാണ്. മിക്കവർക്കും ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. ആവശ്യമില്ലാത്തപ്പോൾ എഞ്ചിൻ ഓഫാക്കുന്നത് ശീലമാകണം. വിദഗ്ധരായ ഡ്രൈവർ ഗിയർ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. തെറ്റായ ഗിയറിൽ വാഹനമോടിച്ചാൽ 20% വരെ ഇന്ധനം നഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ധനം കൂടുതൽ ചെലവാകുന്നത് കുറഞ്ഞ ഗിയറിലാണ്. അതുകൊണ്ട് വേഗത ശരാശരി 40 മുതൽ 50 വരെ കിലോമീറ്റർ പെർ അവർ പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധനാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിക്കും.

0: വേഗത ശരാശരി 40 മുതൽ 50 വരെ കിലോമീറ്റർ പെർ അവർ പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധരാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചാൽ മാത്രമേ റൂട്ട് പരിചിതമല്ലാത്ത ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത്തരം ബോർഡുകൾ നമ്മുടെ റോഡുകളിൽ തുലവും കുറവാണ്. മാത്രമല്ല പണികൾ മൂലമുള്ള തടസ്സങ്ങളും മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ലീക്കാണ് ഇന്ധന നഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന വഴി. ഇന്ധന ടാങ്കിന്റെ മൂടി വരെ ഇന്ധനം ഒഴിവാക്കുന്നത് ലീക്കിന് കാരണമായേക്കാം. ഇന്ധന പമ്പ് ശരിയായ മർദ്ദം നൽകുന്നുണ്ടോ എന്ന് 3 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്രോൾ പമ്പുകളിൽ വേഗത്തിൽ ഇന്ധനം നിറച്ച് അടുത്ത ആൾക്കായി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമാണ്. ടാങ്കിൽ കുത്തി നിറയ്ക്കാൻ പല പ്രാവശ്യം ഇന്ധനം ഇറ്റിറ്റ് വീഴ്ത്തുക, പണം കൊടുക്കാനുള്ള താമസം എന്നിവയൊക്കെ പുറകിലുള്ള വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം വരുത്തുന്നതാണ്. ടയറിൽ എപ്പോഴും ശരിയായ മർദ്ദത്തിലുള്ള വായു നിലനിർത്തിയാൽ ഇന്ധന ലാഭം ഉണ്ടാകും. തിരക്കുള്ള സമയത്ത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതിലും ഇന്ധന നഷ്ടം എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. തിരക്കായാൽ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാനാവുകയുള്ളൂ. ഇത് ഇന്ധന നഷ്ടം കൂട്ടും. പല രാജ്യങ്ങളും പൊതുവാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഇന്ധന ലാഭം ഉണ്ടാക്കും. ബസിനെയും കാറിനെയും താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ബസിന് സാധിക്കും എന്ന് നമുക്കറിയാം. ഉത്സവ കേന്ദ്രങ്ങളിൽ സ്വകാര്യ കാറുകളെ വളരെ ദൂരെയുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രത്തിൽ നിലനിർത്തി അവിടെ നിന്ന് ബസ്സുകളിൽ ആളെ കൊണ്ടുപോയാൽ ഇന്ധന ലാഭവും സമയലാഭവും ഉണ്ടാകും. ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം ഇന്ധനക്ഷമതയെ സംബന്ധിച്ച പഠനങ്ങളും നാം നടത്താറില്ല. പല വികസിത രാജ്യങ്ങളും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഒരാൾ മാത്രമായി കാറിൽ സഞ്ചരിച്ചാൽ പല റോഡിലും പ്രവേശനം ഉണ്ടാകാറില്ല. ഇന്ധനക്ഷമതയെ ഉദ്ദേശിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. മനുഷ്യൻ വളരും തോറും ഊർജ്ജാവശ്യങ്ങളും പെരുകുന്നു. ഊർജ്ജത്തിന്റെ വിപുലമായ ഉപയോഗം മനുഷ്യന്റെ ജോലികളെ ലഘൂകരിച്ചിട്ടുണ്ട്. അതിന്റെ ലഭ്യതയിലുണ്ടാകുന്ന ഏത് തടസ്സവും ലോകരാജ്യങ്ങളെ വലിയൊരളവിൽ ബാധിക്കും. ഊർജ്ജ ഉൽപ്പാദന രാജ്യങ്ങളെ ഇന്ധനക്ഷമതയിൽ ഇത് ബാധിക്കുകയില്ല എങ്കിലും ഈ ഊർജ്ജം ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളുടെ കുറവ് പോലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു പെട്രോളിയം ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത് മുൻകൂട്ടിക്കണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇത്തരത്തിലുള്ളതാണ്. ഓരോ പൌരനും നിർവഹിക്കേണ്ടത് വൈദ്യുതിയും പെട്രോളിയവും കഴിയുന്നത്ര സംരക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലും വൈദ്യുതി ഹീറ്ററുകളും ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം ഹീറ്ററുകൾ സന്ധ്യാസമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്ന തീരുമാനമെടുത്താണ് നാം സമൂഹത്തോടും നമ്മോട് തന്നെയും നീതി പുലർത്തേണ്ടത്. ഗാർഹിക സൗരവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുകയും വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകുകയും ചെയ്താൽ അമൂല്യമായ ഗ്രീൻ എനർജി ക്ലബിലേക്ക് നമ്മളും അംഗത്വം എടുക്കും. പകൽ സമയം കുക്കിങ്ങിന് ഉപയോഗിക്കാം. KCB അതനുസരിച്ച് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനായി പുതിയ TOD മീറ്റർ സ്ഥാപിക്കേണ്ടതും ഉണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് ഊർജ്ജ രംഗത്ത് ഗവേഷണം നടത്താനും അനുയോജ്യ തീരുമാനം ഉണ്ടാക്കുന്നതിനും നല്ല സന്ദർഭമാണ് ഉണ്ടാക്കിത്തരുന്നത്. പെട്രോളിയം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുപോകും. സൗരോർജ്ജവും പവനോർജ്ജവും പോലുള്ള ഹരിത ഊർജ്ജ സംവിധാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനം.
1: ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശം

0: നിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496591. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 9:30.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഐലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
2: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞാൻ വരാം, ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ. സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു,

മാർക്കണ്ഡേയ, ശ്രീ പരമശിവൻ എന്നല്ല ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. കാലൻ കയറി ചുഴച്ച് മാർക്കണ്ഡേയൻ നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉരുവിട്ടു. കാലൻ പിന്നെയും കയർ ചുഴച്ച് എറിഞ്ഞു. ഇപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി. മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനെ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയന് ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സുവരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ് എന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്.

ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാപുണ്ണായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിദേ ഭഗവാനെ, ഹരിദേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ ബന്ധു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്, എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകനെ കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നു കളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എങ്ങും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമിയുണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്, അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്, ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ 1 തല ഞാൻ മുറിച്ചു മാറ്റുന്നു. അന്നു മുതൽ ബ്രഹ്മാവിന് 3 തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ലോകത്തൊരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല, നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് 1 ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ കൊടുശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണുവാണ്, അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ 3 പേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു, ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം, അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാനം നിറവനായിരിക്കും. പ്രബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്ന് വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ

രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങും. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി സതീദേവി. അങ്ങയുടെ ഭക്തയാൻ, എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും മധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്, മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിത് കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്. മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി. അതിനൊരവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധമാതനത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ ഓടി വന്ന് പറഞ്ഞു, "ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ, ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്." "യാഗമോ? എന്റെ പിതാവോ?" സതിക്ക് വിശ്വാസം വരുന്നില്ല. "അല്ല, ദേവി അറിഞ്ഞില്ലേ?" വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. "എന്തു പറ്റി പ്രിയെ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ." "അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ?" "എന്ത്? എന്താണെന്ന് പറയൂ." "എന്റെ പിതാവ് ഒരു യാഗം നടത്തുന്നുണ്ടത്രേ, എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ. നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ സതി. പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പോകാമല്ലോ." "ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം?" "ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം." സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു. സദസ്സിന് വണങ്ങി. "പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും

എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗദീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്! ക്രോധവാനായ ദക്ഷൻ ചാടി എഴുന്നേറ്റു പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ, എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ, വിരൂപൻ, ചണ്ഡാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിന് മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി യാഗശാലയിലെ കത്തിയെരിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ ഞെട്ടിത്തരിച്ചുപോയു.

കരഞ്ഞോട്ട് കൈനിടൂ, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്. മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ത്രിശൂലത്തിൽ കുരുക്കിട്ട് ഉടുക്കിൽ നിന്നും ദ്രുതതാളം ഉയർന്നു. ഉറച്ചതും കരുത്തുറ്റതുമായ ചുവടുകളാണ്.

ജട പിടിച്ചെടുത്ത് തറയിലടിച്ചു. ആ ജട രണ്ടായി പിളർന്നു. ഒരു പകുതിയിൽ നിന്നും ആയിരം ആനയുടെ ശക്തിയും ആയിരം കൈകളുമുള്ള വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. മറുപകുതിയിൽ നിന്നും മഹാകാളിയും. മഹാദേവന്റെ വാക്കുകൾക്കായി അവർ കാത്തു നിൽക്കുന്നു. എന്റെ സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തുക, എല്ലാം നശിപ്പിക്കുക, ദക്ഷനെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കുക. വീരഭദ്രനും മഹാകാളിയും സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. സ്ത്രീകളടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി. അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടലിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിൽ ഒതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മിനുമാരും അടക്കം ധാരാളം പേർ വീരഭദ്രന്റെയും കൂട്ടരുടെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു.

ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പറ്റുള്ളൂ, പറ്റുള്ളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ഭാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിനും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കഴുത്തിലും കൈകളിലും നാഗൾ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരിയണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു. അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം. സതിയെപ്പോലെ ശിവഭക്ത. എല്ലാം എല്ലാം സതി തന്നെ.

ഹിമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരൻ്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്. ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിൻ്റെ ആദ്യ തളിരുകൾ മുട്ടിട്ടു. അത് വളർന്നു. പാർവതി മഹാദേവനെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമശിവനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകി മറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമാല്യം ചാർത്തി. ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കിടാവിളക്കായ അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും. എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പരമശിവൻ

രക്ഷിക്കാൻ. വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല, കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളഗൂഢ വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമെഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി, യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന് വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ, മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരനെന്ന അസുരനെ വക വരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാവരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസം. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹാദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയി അല്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാപേരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗൃഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരാനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയും കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുവാൻ. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു. ഓം ഓം ഓം. ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.

ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കുഞ്ചിറ ജയൻ, അടൂർ ആനന്ദൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സമയം 10:00. ആകാശവാണി കഥകളി പദങ്ങൾ കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ. ഇരയിമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ഒരിക്കൽ ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയും ഒരുമിച്ച് കാളിന്തിയിൽ കുളിക്കാനായി ചെല്ലുന്നു. പുണ്യനദിയായ കാളിന്തിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുകയും അതിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് താമരയിലയിൽ ഒരു ശംഖ് കാണുകയും ആ ശംഖ് കയ്യിലെടുത്ത സമയം അതൊരു പെൺകുഞ്ഞായി മാറുകയും ചെയ്യുന്നു. ദക്ഷനും വേദവല്ലിക്കും ആ പെൺകുഞ്ഞിനെ കണ്ട് വാത്സല്യമുണ്ടാകുകയും അവളെ അവർ മകളായി സ്വീകരിക്കുകയും തന്റെ പുത്രിമാരിൽ ഒരുവളായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് സന്ദർഭം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. എസ് ജാനകി പാടിയത്. യൂസഫ് അലി കേച്ചേരിയുടെ രചനയും എം ബി ശ്രീനിവാസിൻ്റെ സംഗീതവും. ചിത്രം ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച.

വളരെ പുത്രിമാരുണ്ടെന്നാകിലും മമ വാത്സല്യം എത്ര തോന്നിയില്ലാരിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞിനെ വേദവല്ലി ലാളിക്കുന്നിടത്ത് ഇരേമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം സീനു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ.

പ്രീതി പിള്ള പാടിയത്. റഫീഖ് പിഎസിൻ്റെ രചനയിൽ പ്രശാന്ത് പിള്ളയുടെ സംഗീതം. ചിത്രം മോസയിലെ കുതിരമീനുകൾ.

0: അരികിൽ നിൽക്കേ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ശ്വേത പാടിയത് വിനോദ് മങ്കരയുടെ രചനയിൽ രമേശ് നാരായണന്റെ സംഗീതം, ചിത്രം ഒറ്റമന്ദാരം.

0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാനതകളില്ലാത്ത ബൃഹത്തായ അടിസ്ഥാന സൌകര്യ വിപ്ലവത്തിനാണ്. പരമ്പരാഗതമായ ചുവപ്പ് നാടുകളെയും ഭരണപരമായ കാലതാമസങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗങ്ങളിലും ഡിജിറ്റൽ പ്രതിരോധ പൈതൃക മേഖലകളിലും രാജ്യം കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയായി കഴിഞ്ഞു. വികസന പ്രക്രിയകളെ വെവ്വേറെ കാണുന്നതിനു പകരം വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവന്ന PM ഗതിശക്തി പോലുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ രാജ്യത്തിന്റെ വികസന വേഗത ഇരട്ടിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികസനത്തിന്റെ മാറ്റൊലി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പിൻബലത്തോടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പുതിയൊരു വികസന സംസ്കാരത്തിനാണ് PM ഗതിശക്തിയിലൂടെ രാജ്യം അടിത്തറയിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 2021 ഒക്ടോബർ 13 പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. GIS സാങ്കേതിക വിദ്യയുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ, റോഡ്, വ്യോമയാനം ഉൾപ്പെടെയുള്ള 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ ഊർജം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തോടെ വരും തലമുറകൾക്കായി തടസ്സമില്ലാത്തതും ലോകോത്തര നിലവാരത്തിലുള്ളതുമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആത്മനിർഭർ ഭാരത് കെ സങ്കൽപ് കെ സാത് ഹം അഗലേ 25 വർഷോ കെ ഭാരത് കി ബുനിയാദ് രച് രഹേ ഹൈ. PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഭാരത് കെ ഇസി ആത്മബല കോ ആത്മവിശ്വാസ് കോ ആത്മനിർഭർത കെ സങ്കൽപ് തക് ലേ ജാനേ വാലാ ഹൈ. യേ നാഷണൽ മാസ്റ്റർ പ്ലാൻ 21വീ സദീ കെ ഭാരത് കോ ഗതിശക്തി ദേഗാ. നെക്സ്റ്റ് ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഓർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി കോ ഇസ് നാഷണൽ പ്ലാൻ സേ ഗതിശക്തി മിലേഗി. ഇൻഫ്രാസ്ട്രക്ചർ സേ ജുഡി സർക്കാരി നീതിയോ മേ പ്ലാനിംഗ് സേ ലേക്കർ എക്സിക്യൂഷൻ തക് കോ യേ നാഷണൽ പ്ലാൻ ഗതിശക്തി ദേഗാ. സർക്കാർ കെ പ്രോജക്ട്സ് തയ സമയ സീമാ കെ ഭീതർ പൂരേ ഹോ ഇസ്കെ ലിയേ യേ ഗതിശക്തി നാഷണൽ പ്ലാൻ സഹി ജാൻകാരി ഓർ സട്ടീക് മാർഗദർശൻ കരേഗാ. ഗതിശക്തി കെ ഇസ് മഹാ അഭിയാൻ കെ കേന്ദ്രമേ ഹൈ ഭാരത് കെ ലോക്, ഭാരത് കി ഇൻഡസ്ട്രി, ഭാരത് കാ വ്യാപാർ ജഗത്, ഭാരത് കെ മാനുഫാക്ചറർസ്, ഭാരത് കെ കിസാൻ, ഭാരത് കാ ഗാവ്. യേ ഭാരത് കി വർത്തമാൻ ഓർ ആനെ വാലി പീഡിയോ കോ 21വീ സദീ കെ ഭാരത് കെ നിർമാണ കെ ലിയേ നൈ ഊർജ ദേഗാ.
0: ഇന്ത്യയുടെ മാറിയ മുഖച്ഛായ ഏറ്റവും പ്രകടമായി കാണാൻ സാധിക്കുന്നത് രാജ്യത്തുടനീളം നിർമ്മിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയ പാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായതും ഹൈവേ വികസനത്തിലാണ്. ഭാരത് മാല പരിയോജന എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന വ്യാവസായിക ഇടനാഴികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ റോഡ് ശൃംഖലയാണ് യാഥാർത്ഥ്യമായത്. മുൻകാലങ്ങളിൽ പ്രതിദിനം നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകളുടെ ശരാശരി നീളത്തേക്കാൾ 3 ഇരട്ടിയോളം വേഗതയിലാണ് ഇന്ന് രാജ്യത്ത് ദേശീയപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ തുടങ്ങിയ അത്യാധുനിക ഹരിത ഇടനാഴികൾ

0: വലിയ മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാ സമയം പകുതിയായി കുറയ്ക്കുകയും ചരക്ക് നീക്കം അതിവേഗത്തിലാക്കുകയും ചെയ്തു. ഇതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് അതിർത്തി മേഖലകളിലെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളെ പ്രധാന ഭൂപ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും കഴിഞ്ഞു. നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വൻകിട പാതകൾക്കൊപ്പം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഉൾഗ്രാമങ്ങളെപ്പോലും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിക്ക് സാധിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ സുഗമമായ വഴി തുറക്കൽ ഗ്രാമീണ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ പുതിയ അവസരങ്ങൾ നൽകുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ അഭൂതപൂർവമായ രീതിയിൽ മാറ്റിമറിക്കാനാവുകയും ചെയ്തു. ദേശീയപാതാ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴായി വ്യക്തമാക്കിയ ദീർഘവീക്ഷണം ഈ മുന്നേറ്റത്തിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ അമേരിക്കൻ നിലവാരത്തിലേക്കുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത്മാല പരിയോജനയിലൂടെയും പുതിയ ഹരിത എക്സ്പ്രസ് വേകളിലൂടെയും ദൂരമല്ല, മറിച്ച് യാത്രാസമയമാണ് കുറയ്ക്കുന്നതെന്നും ഇത് ചരക്ക് നീക്കം അതിവേഗത്തിലാക്കി വിപണികളെ ഉണർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വെറും റോഡുകൾ നിർമ്മിക്കുന്നതിനപ്പുറം അവ രാജ്യത്തിന്റെ സാമ്പത്തിക ധമനികളായി മാറണമെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി.
1: And capital investment in industry, it is only possible when you have a good infrastructure. The water, power, transport and communication. Without that, we cannot get capital investment and industry. Without that, we cannot develop the employment potential. And without employment potential, we cannot achieve growth. And without growth and employment potential, we cannot eradicate the poverty. So basically, the infrastructure is very important. And we are not only constructing good roads. But at the same time, simultaneously, we are working on alternative fuel and biofuel. Our national highway network will be equivalent to USA highway network. Now, within a year, up to end of December, it will be barrier-free toll. The country needs a lot of new technology, new innovations, and new vision for new India, which is we are the vision of Prime Minister to make India the third largest economy in the world. And for that reason, we have to develop good infrastructure of international standard. And I am responsible for making road construction. 100% I will assure you, within due course of time, we will be at par with the world standard.
0: റോഡ് ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണ പ്രക്രിയയ്ക്കും പരിവർത്തനത്തിനുമാണ് കഴിഞ്ഞ 12 വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ ആധുനിക മുഖമായി മാറിയിരിക്കുന്നു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക യാത്രാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വന്ദേ ഭാരത് തീവണ്ടികൾ രാജ്യത്തെ യാത്രാ സംസ്കാരത്തിൽ തന്നെ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. അതിനൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 100 റെയിൽവേ സ്റ്റേഷനുകളെയാണ് വിമാനത്താവളങ്ങൾക്ക് സമാനമായ ലോകോത്തര സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിവേഗം നവീകരിച്ചു. അമൃത് ഭാരത് പദ്ധതി മുഖേന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുത്തിയ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായിയുടെ വാക്കുകളിലേക്ക്.
2: അമൃത് ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ്, അതുപോലെ തന്നെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, വടകര, പിന്നെ കണ്ണൂരിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരണവും അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ഓരോ സ്റ്റേഷനും കോടികളുടെ വികസനമാണ് നടന്നു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം വെയിറ്റിംഗ് ഹാളുകൾക്ക് ഒരുക്കാൻ വേണ്ടി ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർക്കിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനകത്ത് വരാനും തിരിച്ചു പോകുവാനും വേണ്ടി റോഡ് സൗകര്യങ്ങൾ റെയിൽവേയുടെ സ്ഥലം തന്നെ അനുവദിച്ച് അതിനുവേണ്ടി പയ്യന്നൂരടക്കം സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പല സ്റ്റേഷനുകളും വളരെ നന്നായി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചത് യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്.
0: മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന റെയിൽവേ ലൈനുകളുടെ

0: വൈദ്യുതീകരണ പ്രക്രിയ ഇന്ന് 100% പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ നേട്ടമാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് പോലുള്ള സാങ്കേതിക വിദ്യകൾ ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നു. കൂടാതെ റെക്കോർഡ് വേഗതയിലുള്ള പാത ഇരട്ടിപ്പിക്കൽ, 3-ാം വരി നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ചരക്കുനീക്കത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളും യാത്രാ തീവണ്ടികളുടെയും ചരക്കുവണ്ടികളുടെയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയെ കേവലം ഒരു യാത്രാമാർഗം എന്നതിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന ഒരു ആധുനിക പൊതു സംവിധാനമാക്കി മാറ്റാൻ ഈ 12 വർഷത്തെ ആസൂത്രിത വികസനത്തിന് സാധിച്ചു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 7,000 കിലോമീറ്റർ നീളത്തിൽ യാത്രക്കാർക്കായി മാത്രമുള്ള പ്രത്യേക അതിവേഗ പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും ഈ ട്രാക്കുകൾ രൂപകൽപ്പന ചെയ്യുക. ആഗോള നിലവാരത്തിലുള്ള വന്ദേ ഭാരത് 4.0 ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച പതിപ്പുകളും പരിസ്ഥിതി സൌഹൃദമായ ഹൈഡ്രജൻ ട്രെയിനുകളും വികസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സാധാരണക്കാരന്റെ അവകാശമാക്കി മാറ്റിയ മുന്നേറ്റത്തിനും കഴിഞ്ഞ 12 വർഷകാലം രാജ്യം സാക്ഷിയായി. ഉഡാൻ എന്ന വൻകിട പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിന്റെ മുഖഛായ തന്നെ പൂർണ്ണമായി മാറി. 2014 രാജ്യത്ത് സജീവമായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം കേവലം 74 ആയിരുന്നെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലൂടെ അത് 150-ൽ അധികമായി, അതായത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃക പിന്തുടർന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളും ഹരിത വിമാനത്താവളങ്ങളായി മാറി എന്നതും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ തെളിവാണ്. മുൻപ് വ്യോമയാന സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ചെറുകിട നഗരങ്ങളെയും തന്ത്രപ്രധാനമായ വടക്കുകിഴക്കൻ മലയോര മേഖലകളെയും രാജ്യത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളുമായി ഈ പദ്ധതി നേരിട്ട് ബന്ധിപ്പിച്ചു. യാത്രാവിമാനങ്ങൾക്കൊപ്പം തന്നെ ഹെലിപോർട്ടുകളും വാട്ടർ എയറോഡ്രോമുകളും യാഥാർത്ഥ്യമാക്കിയതോടെ ഉൾനാടൻ ടൂറിസത്തിനും പ്രാദേശിക വ്യവസായങ്ങൾക്കും അഭൂതപൂർവമായ ഉണർവാണ് ലഭിച്ചത്. ഡിജി യാത്ര പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കിയതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം പേപ്പർ രഹിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മെട്രോ നഗരങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകൾ ആഗോള നിലവാരത്തിലേക്ക് വികസിപ്പിച്ചപ്പോൾ ചെറുകിട നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെയും ഒരേപോലെ ഉയർത്തുന്ന ഒരു സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യോമയാന മേഖലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് സമാന്തരമായി രാജ്യത്തിന്റെ സുദീർഘമായ തീരദേശത്തിന്റെ തന്ത്രപരമായ വികസനവും വിദേശ വ്യാപാര ശേഷിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, തുറമുഖങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ ജനതയുടെ വികസനം എന്നിവ മുൻനിർത്തി 8,000-ലധികം കിലോമീറ്റർ നീളുന്ന തീരദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായത്. പരമ്പരാഗത ചരക്ക് കൈകാര്യം ചെയ്യൽ രീതികളെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ പോലുള്ള ഏകീകൃത സംവിധാനങ്ങൾ നിലവിൽ വന്നതും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ്. വലിയ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആഴക്കടൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു പോർട്ടും കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ചരക്ക് നീക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം ദേശീയ ജലപാതകളുടെ വികസനത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതത്തെ ചരക്ക് നീക്കത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി മാറ്റിയെടുത്തു. തുറമുഖങ്ങളെ ദേശീയപാതകളുമായും റെയിൽവേ ലൈനുകളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴികളിലേക്ക് രാജ്യത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയും വിദേശ വ്യാപാരത്തിലെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ സാമ്പത്തിക പൊതു സംവിധാനമായി രാജ്യത്തെ തുറമുഖങ്ങളെ മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ആകാശവാണിയോട്.
1: ഇന്ത്യയുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാതെ ഒരു രാജ്യം വളരത്തില്ല. അപ്പൊ അത് നോക്കുമ്പം ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ റോഡാണ്. ഏത് രാജ്യത്ത്

0: ായാലും റോഡ് ആദ്യം കണ്ടാല് നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഗ്രോത്ത് എന്താണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ഭയങ്കര, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെയിൽവേയുടെ സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ ഗ്രോത്ത്, ഇനി ബുള്ളറ്റ് ട്രെയിൻസ്, ബാക്കി നോർത്ത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് എയർപോർട്ട്. ആദ്യം നമുക്ക് 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നെങ്കിലും അന്ന് 5 എയർപോർട്ട് ഇന്ത്യയിലുള്ളൂ. പക്ഷെ ഇന്ന് എയർപോർട്ടിന്റെ എണ്ണം എത്ര കൂടി, എല്ലാ സംസ്ഥാനത്തും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 4 വിമാനത്താവള കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ ഇക്കണോമി, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നു, അടുത്ത ഘട്ടത്തിന്റെ പണി തുടങ്ങി, 10-30,000 കോടി രൂപയുടെ പണി നടക്കുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ ക്രൂയിസ് ടെർമിനൽ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഇന്ത്യ വളർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വെൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്ടഡ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അത് വരുമെന്നുള്ള ഞങ്ങൾ എല്ലാവർക്കും ശുഭവിശ്വാസമുള്ളവരാണ് ഞങ്ങളൊക്കെ.
1: ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇന്ന് വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ആഗോള മാതൃകയാണ്. കേവലം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെ ഭാരത് നെറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലൂടെ 200,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എത്തിക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ സുപ്രധാന മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ഗ്രാമീണ ജനതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഇന്ന് രാജ്യത്തെ സാധാരണ തെരുവ് കച്ചവടക്കാരൻ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾ വരെ ഒരേപോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളർന്നുകഴിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ 12 വർഷത്തെ മുന്നേറ്റത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ പ്രൊഫസർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ അടിസ്ഥാന വികസനം വലിയ തോതിൽ നടന്ന ഒരു കാലഘട്ടമാണ് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. 1991 ശേഷം ആഗോളീകരണം വന്ന പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് റോഡുകളുടെ വികസനം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ 3 മേഖലകളിലും ഗുണപരവും ഗണപരവുമായ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് ആഗോളീകരണമായാലും അതല്ലാതെ സാമ്പത്തിക വികസനം നേടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വന്നു. അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്കിന്ന് റെക്കോർഡ് നമ്പർ ഓഫ് എയർപോർട്ടുകളുണ്ട്. അതുപോലെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. റോഡുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു വസ്തുതയുണ്ട്. അതിൻ്റെ ഫലമായി തൊഴിലവസരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല ചരക്ക് ഗതാഗതം വളരെ നന്നായി പോകുന്നുണ്ട്. കണക്ടിവിറ്റി നന്നായി. ഈ കണക്ടിവിറ്റിയുടെയൊക്കെ അടിസ്ഥാനപരമായി സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. അക്കാര്യത്തിൽ നമ്മൾ വലിയ നേട്ടമുണ്ടായി. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു രാജ്യത്തിനകത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, വിഭജനമാണ് ഉണ്ടായിരുന്നത്, ഡിജിറ്റലായിട്ട് വലിയൊരു അന്തരമാണ് ഉണ്ടായത്. അതും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, ഇനിയും വളരാനുണ്ട്. കാരണം 147 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യുക, ആ നിലയിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടി കൂടുതൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതും തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം റോഡുകൾ പോലെ പ്രധാനമാണ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ.
1: വിദേശ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചെലവിൽ നടപ്പിലാക്കാൻ മടിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. ഡിജിറ്റൽ ലോക്കർ, കോവിൻ പോർട്ടൽ, ONDC തുടങ്ങിയ സംവിധാനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക്

എത്തിക്കുന്നതിൽ ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കുന്നതിലും ഇക്കാലയളവിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 5G സാങ്കേതിക വിദ്യ വ്യാപിപ്പിച്ച രാജ്യമായി ഇന്ത്യ മാറിയതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെ 6G വികസനത്തിലേക്ക് രാജ്യം അതിവേഗം ചുവടുവെക്കുന്നതും ഡിജിറ്റൽ രംഗത്ത് നമ്മൾ കൈവരിച്ച ഭൌതിക സാഹചര്യങ്ങളുടെ ദൃഢതയും സാങ്കേതിക മേധാവിത്വവും വ്യക്തമാക്കുന്ന അടയാളമാണ്. ഒരു ജനതയെ മുഴുവൻ സാങ്കേതികമായി ശാക്തീകരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ ഡിജിറ്റൽ അടിത്തറ ശക്തമാക്കാൻ ഈ 12 വർഷത്തെ വികസന പ്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നേരിടുന്ന രാജ്യത്ത് നഗരങ്ങളിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനുമായി വിവിധ നഗരവികസന പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ മെട്രോ റെയിൽ ശൃംഖലകളുടെ അഭൂതപൂർവമായ വ്യാപ്തിയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മെട്രോ സംവിധാനം ഇന്ന് ചെറുതും വലുതുമായ നിരവധി നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്രയയോഗ്യവുമായ പൊതുഗതാഗത സംവിധാനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ രാജ്യത്തുടനീളം 800-ലധികം കിലോമീറ്റർ നീളത്തിൽ മെട്രോ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ മെട്രോ ലൈറ്റുകൾ, മെട്രോ നിയോ തുടങ്ങിയ കുറഞ്ഞ ചെലവിലുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ അതിവേഗം വികസിക്കുന്നുണ്ട്. നഗരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്മാർട്ട് സിറ്റി മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം നഗരങ്ങളുടെ മുഖഛായയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അത്യാധുനിക കൺട്രോൾ റൂമുകൾ, റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ്, CCTV നിരീക്ഷണ ശൃംഖലകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നഗരസുരക്ഷയും ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കി. ഇതിനൊപ്പം അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളിലെ കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കാനും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ വഴി ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് നഗരങ്ങളിലെ കഠിനമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനും സാധിച്ചു. രാജ്യത്തെ നട്ടലായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുമായുള്ള അനവധി ഭൌതിക സാഹചര്യങ്ങളാണ് ഒരു പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയത്. വിളവെടുപ്പിന് ശേഷം പച്ചക്കറികളും പഴങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വഴി രാജ്യത്തുടനീളം അത്യാധുനിക മെഗാ ഫുഡ് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കൃത്യമായ വിലയ്ക്ക് വിപണിയിൽ എത്തിക്കാൻ സഹായിച്ചു. വലിയ ജലസേചന പദ്ധതികളും ഡാമുകളുടെ ആധുനികവൽക്കരണവും വഴി കൃഷിഭൂമികളിലേക്ക് തടസ്സമില്ലാതെ വെള്ളം എത്തിക്കാനും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ അടിസ്ഥാന സൗകര്യ മേഖലയിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബൃഹത്തായ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്തുണ്ടായത്. ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയെയും ദുർഘടമായ പ്രകൃതിയെയും പൂർണ്ണമായി അതിജീവിച്ച് തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും വ്യോമ താവളങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി റെക്കോർഡ് വേഗതയിൽ നിർമ്മിക്കപ്പെട്ടു. ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഏത് കഠിനമായ ശീതകാലത്തും കനത്ത മഞ്ഞുവീഴ്ചയിലും സൈന്യത്തിനും യുദ്ധസാമഗ്രികൾക്കും തടസ്സമില്ലാതെ അതിവേഗം അതിർത്തികളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നിരവധി ലോകോത്തര തുരങ്കങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി. ഇതിൽ ഹിമാചൽ പ്രദേശിലെ മണാലിയെയും ലാഹോർ സ്പിതി താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ ടണൽ, അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് സർവകാല കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സേല ടണൽ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും നീളമേറിയതുമായ തന്ത്രപ്രധാന തുരങ്കപാതകളായി ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്നു. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സേനകളുടെ യുദ്ധസന്നദ്ധതയും ലോജിസ്റ്റിക്സ് ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കഠിനമായ ശൈത്യകാലത്ത് മാസങ്ങളോളം ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പ്രധാന നഗരങ്ങളിലേക്കും ആധുനിക ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യങ്ങളിലേക്കും സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു രക്ഷാമാർഗമായി കൂടിയാണ് ഈ പദ്ധതികൾ മാറിയത്. വരും തലമുറകളുടെ സുരക്ഷിതമായ ഭാവിയെ മുൻനിർത്തിയുള്ള പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സുസ്ഥിരമായ ഊർജ്ജ ഭദ്രതയ്ക്കുമാണ് കഴിഞ്ഞ 12 വർഷക്കാലം സർക്കാർ മുൻഗണന നൽകിയത്.

ഫ്രാൻസുമായി ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നുകഴിഞ്ഞു. ഗുജറാത്തിലെ ഖാവ്ഡയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കും രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കും ഇതിന് തെളിവുകളാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും.

0: നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും ഒരുക്കപ്പെട്ടത്. ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചതും ഈ കാലയളവിലെ തന്ത്രപ്രധാന നാഴികക്കല്ലാണ്. ഇതിനൊപ്പം സൌഭാഗ്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ദുർഘട ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഊർജ്ജ വിതരണ രംഗത്ത് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി പുതിയ എയിംസ് ആശുപത്രികളും IIT, IIM പോലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും രാജ്യത്തുടനീളം സ്ഥാപിതമായി. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത് കോടിക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പൈപ്പ് കണക്ഷൻ വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയാണ്. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും ഈ പദ്ധതി വരുത്തിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്തെ ദരിദ്ര മേൽത്തട്ടിലുള്ള കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ സ്വന്തം വീടുകൾ നിർമ്മിച്ചു നൽകിയതും ഭാരതത്തിന്റെ സാമൂഹിക പശ്ചാത്തല വികസനം താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് വരെ നേരിട്ടെത്തിയതിന്റെ ദൃഢമായ തെളിവാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും തീർത്ഥാടന ടൂറിസത്തെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രസാദ്, സ്വദേശി ദർശൻ തുടങ്ങിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ സാധിച്ചു. കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിൻ മഹാകാൽ ലോകം, കേദാർനാഥ്, ബദ്രിനാഥ് പുനരുദ്ധാരണ പദ്ധതികൾ എന്നിവയിലൂടെ രാജ്യത്തെ പുരാതന ആത്മീയ കേന്ദ്രങ്ങളെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലുള്ള പുതിയ ടൂറിസം വിസ്മയങ്ങൾ വിദേശ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുക മാത്രമല്ല പ്രാദേശികമായി നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് ഇന്ത്യ രൂപം നൽകിയതും ഈ കാലയളവിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. പരിസ്ഥിതി വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെടുന്ന ഈ ആധുനിക സൗകര്യങ്ങൾ ഭാരതത്തിന്റെ വികസന മാതൃക എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതാണെന്ന് തെളിയിക്കുന്നവയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ ഭാരതത്തിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മാത്രം നിർമ്മിതിയല്ല, മറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചും ഉൾഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും കുടിവെള്ളവും എത്തിച്ചും രാജ്യം കൈവരിച്ച സമഗ്രമായ മുന്നേറ്റമാണ്. ഭൌതിക സാഹചര്യങ്ങളുടെ ഈ ദൃഢമായ അടിത്തറയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനം വരും ദശകങ്ങളിൽ വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം സുഗമമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സീന ആന്റണി.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും പൊതുവെ മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കേരള തീരങ്ങളിലും ലക്ഷദ്വീപിലും കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 65 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. സമയം 11:29:48. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും